പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, കർക്കിടകം 21, 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ചിന്തകൾ. ജീവിതത്തിൽ നമ്മൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി എല്ലാവരെയും ചിരിച്ചുകൊണ്ട് തന്നെ കണ്ടുമുട്ടാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, എന്നാൽ ജീവിതത്തിൽ ആരൊക്കെ തളർത്തിയാലും ഈ ചിരി അവസാന ശ്വാസം വരെ മായില്ല എന്ന് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ കാണിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 2 മണിക്ക് നിയമവീഥി, 2:30 വിമുക്തി, വൈകുന്നേരം 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിലും നഗസക്കിയിലും അണുബോംബ് വർഷിച്ചതും നാസയുടെ റോബോട്ടിക് വാഹനം ചൊവ്വയിലിറങ്ങിയതും മദ്രാസ് ഹൈക്കോടതി സ്ഥാപിതമായതുമൊക്കെ ഒരു ഓഗസ്റ്റ് 6-നായിരുന്നു. ഓഗസ്റ്റ് 6-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 6 രണ്ടാം ലോക മഹായുദ്ധ സമയം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചു. രണ്ട് ആക്രമണങ്ങളും ഇപ്പോഴും സായുധ പോരാട്ടത്തിൽ

0: ആണവായുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒരേ ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നു. 140,000 പേരാണ് ഈ ദുരന്തത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. നാസയുടെ റോബോട്ടിക് വാഹനം ചൊവ്വയിലിറങ്ങിയത് 2012 ജൂലൈ 6 റോബോട്ടിക് റോവർ ക്യൂരിയോസിറ്റി ചൊവ്വയുടെ സയൻസ് ലബോറട്ടറി എന്നും അറിയപ്പെടുന്നു. 2011 നവംബർ 26 വിക്ഷേപിച്ച വാഹനം ചൊവ്വയിലെ ഗെയിൽ ഗർത്തത്തിനുള്ളിലെ എയിലെസ് പാലസിൽ 2012 ഓഗസ്റ്റ് 6 എത്തി. ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു മദ്രാസ് ഹൈക്കോടതി സ്ഥാപിതമായത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ചിത്തരഞ്ജൻ ദാസും മറ്റ് കോൺഗ്രസ് നേതാക്കളും ചേർന്ന് വന്ദേ മാതരം എന്ന പത്രം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് 1906 ഓഗസ്റ്റ് 6. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സാമ്പത്തിക കരാർ ഒപ്പുവെച്ചത് 2001 ഓഗസ്റ്റ് 6. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ബോംബെയിൽ ജനിച്ചത് 1986 ഓഗസ്റ്റ് 6. ജെറിട്രൂഡ് എഡർലി ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ വനിതയായത് 1926 ഓഗസ്റ്റ് 6. പാകിസ്ഥാൻ സൈനികർ കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോൾ അതിക്രമിച്ചു കടന്നത് 1965 ഇന്നേ ദിവസമായിരുന്നു. അത് ഇന്ത്യ പാക് യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഭരണകാലത്തെ ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ സുരേന്ദ്ര ബാനർജിയുടെ ചരമദിനമാണ് ഇന്ന്. 1925 ഓഗസ്റ്റ് 6 അദ്ദേഹം അന്തരിച്ചത്. ആധുനിക ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നായ ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ സ്ഥാപകൻ കൂടിയാണ് ബാനർജി.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് സുവ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് അടിസ്ഥാന നിലപാടെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടാണ് കേരളം മുന്നോട്ട് വെച്ചതെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന്റെ പ്രഖ്യാപന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനുമായി മന്ത്രി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 142 നിജപ്പെടുത്തിയ നിലപാടാണ് സുപ്രീംകോടതി ഇതുവരെ സ്വീകരിച്ചതെന്നും ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ആവശ്യമുന്നയിച്ചപ്പോൾ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഹൈസ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും പഠന പരീക്ഷണ സാധ്യതകൾ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ രൂപപ്പെടുത്താനും പരീക്ഷണങ്ങൾ നടത്താനും പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കാനും എറൈസ് പദ്ധതി അവസരം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. 4th മുതൽ കോഡിംഗും 7th ക്ലാസ് മുതൽ AI 10th ക്ലാസ്സിൽ റോബോട്ടിക്സും ഉൾപ്പെടുത്തിയ ICT പാഠ്യപദ്ധതിയുടെ തുടർച്ചയായാണ് പദ്ധതി നടപ്പാക്കുന്നത്. KFC നടപ്പാക്കുന്ന CM സംരംഭകത്വ വികസന പദ്ധതിയും ഗുണഭോക്താക്കളുടെ ആദ്യ വായ്പാ വിതരണവും മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. സംരംഭകരെ ശാക്തീകരിക്കുക, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുക, സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് നവീകരിച്ച പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ സംരംഭങ്ങൾക്കും നിലവിലെ സംരംഭങ്ങൾക്കും 6% പലിശ നിരക്കിൽ പരമാവധി 5 crore വരെ വായ്പ ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വായ്പാ പരിധി 50 crore നിന്ന് 100 crore സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയിൽ കബനി നദിക്ക് കുറുകെ ഭൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് കർണാടക ഗവൺമെന്റിന്റെ NOC ലഭിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി മന്ത്രി നേരത്തെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ഈ അന്തർ സംസ്ഥാന പാലം വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ കുടക് ജില്ലയിലെ ഭൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 19 ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് മഴ തുടരും. മണിക്കൂറിൽ 60 km വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വകുപ്പുകളും 24 ജാഗ്രത പുലർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പുകളിൽ 7674 പേർ കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വരെ വൈകിട്ടത്തെ കണക്കനുസരിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 35 പേരാണ് കഴിയുന്നത്. തൃപ്പങ്ങോട്ടൂർ, കോളയാട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ക്യാമ്പുകൾ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും കൂടാതെ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകി. മുൻ നിശ്ചയിച്ച പ്രകാരം പരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും

0: കലക്ടർ ചേതൻ കുമാർ മീണ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി. ക്യാമ്പ് അവസാനിക്കുന്നതുവരെയായിരിക്കും അവധി. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോഴഞ്ചേരി തിരുവല്ല താലൂക്കുകളിലെ അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കളക്ടർ എ നിസാമുദ്ദീനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്ന ദിവസം വരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരള പോലീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് 2 മില്യൺ ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇൻസ്റ്റഗ്രാം പേജാണ് കേരള പോലീസിന്റേത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, സുരക്ഷാ സന്ദേശങ്ങൾ അതിവേഗം ജനങ്ങളിലെത്തിക്കുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചു വരുന്നത്. കാലാനുസൃതമായി മാറുന്ന ആശയവിനിമയ രീതികളെ ഉൾക്കൊണ്ട് പൊതുജനങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്നതാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. സാമൂഹ്യ മാധ്യമങ്ങളിലെ കേരള പോലീസ് ശൈലി മറ്റു സർക്കാർ സംവിധാനങ്ങളും പിന്തുടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക് സുരക്ഷ, സൈബർ സുരക്ഷ, വനിതാ ശിശു സംരക്ഷണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ സന്ദേശങ്ങൾ, നിയമബോധവൽക്കരണം, പൊതുജന സേവന വിവരങ്ങൾ, റിക്രൂട്ട്മെന്റ് അറിയിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതവും ജനകീയവുമായ രീതിയിൽ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നിരവധി ആരാധകരുണ്ട്. പുതിയ സാമൂഹ്യ മാധ്യമ ട്രെൻഡുകൾ പ്രയോജനപ്പെടുത്തി സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും കേരള പോലീസ് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്.
0: കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ നേരിടാനും ഊർജ ഉപഭോഗം കുറച്ച് സുസ്ഥിര നഗരവികസനം ഉറപ്പാക്കാനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടണമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കിളയും ഗ്ലോബൽ ബിൽഡിംഗ്സ് പെർഫോമൻസ് നെറ്റ്വർക്ക്സും സംഘടിപ്പിച്ച സംസ്ഥാനതല പരിശീലന പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഷൂട്ടിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന തോക്കുകളുടെ ലൈസൻസ് പുതുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് മന്ത്രി കെ മുരളീധരനൊപ്പം ഷൂട്ടിംഗ് റേഞ്ച് സന്ദർശിച്ച ശേഷമാണ് കായിക വകുപ്പ് ഡയറക്ടർ റിജിലിന് നിർദ്ദേശം നൽകിയത്. 16-ാമത് ജൂനിയർ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം. പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സജീവമാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തുണ്ടാകുന്ന അതിതീവ്ര മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടത്തിനും പ്രധാന കാരണം നദികളിലും പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ മണലാണെന്നും അതിനാൽ മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. മുൻ ഗവൺമെന്റിന്റെ കാലത്തെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ആത്മാർത്ഥത കാണിച്ചില്ലെന്നും അതിന്റെ ദുരന്തഫലമാണ് അച്ചൻകോവിൽ, പമ്പ, ചാലിയാർ ഉൾപ്പെടെ സ്ഥലങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാസർകോട്ട് മൈലാട്ടിയിൽ KSEB നിർമ്മിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിക്കായി ഇറക്കുമതി ചെയ്ത ബാറ്ററി കണ്ടെയ്നറുകൾ ഗുജറാത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പദ്ധതി നിർവഹണ ചുമതല വഹിക്കുന്ന JSW എനർജി ലിമിറ്റഡ് പ്രതികരണം. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തനം നിർത്തിവെക്കാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് കോഴിമാലിന്യ സംസ്കരണ കമ്പനി അടച്ചുപൂട്ടാനെടുത്ത നടപടി സംസ്ഥാന ഗവൺമെന്റിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് MA റസാഖ് MLA പറഞ്ഞു. 5 പഞ്ചായത്തിലെ 4000-ത്തോളം കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിന്റെ ദുരിതം അനുഭവിച്ചത്. ജീവിക്കുന്നതിന് ജനങ്ങളുടെ അവകാശമാണ് ഗവൺമെന്റ് ഉൾക്കൊണ്ടതെന്നും തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് ആർമി പബ്ലിക് സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ആർമി പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവിയും ആർമി പബ്ലിക് സ്കൂൾ ചെയർമാനുമായ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16-ാമത് ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

0: ഇരുപത്തഞ്ചിന്.
1: എം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക രചാ ഝാ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശിവരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ്.

0: സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ വിശദമായി. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് രേഖകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അതേസമയം നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യയെ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ സഹമേധാവി ടെഡ് സരാൻഡോസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയിലെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ പുതിയ തലമുറയിലെ സർഗാത്മക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമിടുന്നതായും പ്രഖ്യാപിച്ചു. യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ. എല്ലാ രൂപത്തിലുമുള്ള മാനുവൽ സ്കാവഞ്ചിംഗ് രീതികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസന പങ്കാളിത്തം, വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള തുറന്ന വിപണികൾ, ആഫ്രിക്കയുടെ വികസനത്തിനായുള്ള ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ ആഫ്രിക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Our bilateral trade stands at $93 billion last year. Similarly, India has emerged as one of the top investors in Africa with cumulative investments exceeding $80 billion. And these are spread across a varied set of sectors from telecom, energy, pharmaceuticals, infrastructure, agriculture and digital services.
0: കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആലപ്പുഴയിൽ, കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കോട്ടയം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരളത്തിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിനിടെ അസാധാരണ ധീരതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവെച്ച 12 ഖനി തൊഴിലാളികൾക്ക് സർവോത്തം ജീവൻ രക്ഷാ പദക് നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വലിയ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സിൽക്യാര തുരങ്കത്തിൽ നടന്നതെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കു മേലെയുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. കടലിടുക്കിന്മേൽ തങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വേണമെന്ന നിബന്ധനയിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്.
2: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. ഉള്ളടക്കം ആർക്കൊക്കെ ലഭിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് മെറ്റയായതിനാൽ കമ്പനിയെ വെറും ഇടനിലക്കാരായി കണക്കാക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അത്തരം ഉള്ളടക്കങ്ങളിൽ ഖേദിക്കുന്നതായി മെറ്റ അറിയിച്ചു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 August 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ഈ ദിനത്തിൽ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതി യോഗം താഷ്കെന്റിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടിസ്ഥാനമാക്കിയുള്ള 6th യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ദിനേഷ് കുമാറും ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ സൈനിക സഹകരണ വിഭാഗം മേധാവിയും അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടുന്ന വിധത്തിലാണ് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ. August 25 വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിനാണ് തിരുവോണനാളിൽ മടക്കയാത്ര നടത്തുക. ചർളപ്പള്ളിയിൽ നിന്ന് കട്ട്പാടി വഴി കൊല്ലത്തേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ശനിയാഴ്ചകളിലും നടത്തുന്ന ഓണം പ്രത്യേക ട്രെയിൻ സർവീസ് September 5 ലഭ്യമാകും. തിരുവനന്തപുരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ബുധനാഴ്ചകളിലും തിരിച്ചുള്ള ട്രെയിൻ വ്യാഴാഴ്ചകളിലും September 3 സർവീസ് നടത്തും.
0: തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന 16th ഇന്ത്യ ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ എ വിഭാഗത്തിൽ ഒഡീഷ, പഞ്ചാബ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലുകളിൽ ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സമഗ്രമായ പരിചരണ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് പുറത്തിറക്കിയ നീതി ആയോഗ്. സമഗ്രമായ പരിചരണ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും അനിവാര്യമാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. വൈദ്യചികിത്സയേക്കാൾ പരിചരണത്തിലാണ് കൂടുതൽ ഫലപ്രാപ്തിയെന്ന് ചടങ്ങിൽ സംസാരിച്ച വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ക്യൂബയിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അമേരിക്ക. ക്യൂബയിലേക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി പ്രസിഡന്റ് മിഗുൽ ഡയസ് കാനൽ ആരോപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
5: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃ

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓർമ്മകളിലെ ഹിരോഷിമ. ആശയം ആവിഷ്കാരം ആതിര.

ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിയെ ഉണർന്നു തുടങ്ങുകയാണ്. പ്രഭാത കിരണങ്ങൾ നഗരത്തിൽ വ്യാപിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. വീടുകളിൽ പതിവ് പോലെ തന്നെ പ്രഭാത ഭക്ഷണത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ സൈക്കിൾ യാത്രക്കാരും നടയാത്രക്കാരും പതിവ് തെറ്റാതെ തിരക്കിലാണ്. നഗരം ദ്രുതഗതിയിൽ തന്നെ സജീവമായിക്കൊണ്ടേയിരിക്കുന്നു. തെരുവോരത്തെ നടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും വേഗത പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങിയിരിക്കുന്നു. പച്ചപ്പും ആധുനിക കെട്ടിടങ്ങളും ചേർന്ന മനോഹരമായൊരു നഗരം. വീഥികളിൽ ശുചിത്വം, ക്രമബന്ധമായ ഗതാഗതം, സൗഹൃദപരമായ ജനങ്ങൾ. ഇന്നത്തെ പോലെ അന്നും മനോഹരമായി തന്നെ, അസാധാരണത്വമൊന്നുമില്ലാതെ തന്നെ ഹിരോഷിമ നഗരം ഉണരുകയാണ്.

പക്ഷെ അന്നത്തെ ആ പ്രഭാതത്തിന് മറ്റൊരു കഥയുടെ തുടക്കമുണ്ടായിരുന്നു. മനോഹരമായ ആ നഗരത്തെ കാത്ത് ആകാശത്ത് പുതിയൊരു കഥ പിറന്നു. രാവിലെ കൃത്യം 8:15 ആകാശത്ത് ഒരു വിമാനം. അതിന്റെ വലിയ ശബ്ദം കേട്ട് കൗതുകത്തോടെ നഗരവാസികൾ അതിനെ നോക്കി നിന്നു. പക്ഷേ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു തുടങ്ങിയത് ഒരു അതിശക്തമായ പ്രകാശമാണ്, 100,000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ. എന്നാൽ ആ പ്രകാശം പെയ്തിറങ്ങിയത് 10,000ങ്ങളുടെ ജീവൻ അപഹരിച്ചുകൊണ്ടായിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ആ ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് ആ വലിയ പ്രകാശം വിഴുങ്ങി.

3000 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന താപനിലകൾ മനുഷ്യജീവനുകൾ നിഴലുകളായി മാത്രം കല്ലുകളിൽ പതിപ്പിച്ചു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ നഗരത്തിൽ കറുത്ത നിറത്തിലുള്ള മഴ പെയ്യാൻ തുടങ്ങി. റേഡിയേഷൻ നിറഞ്ഞ ഈ കരിമഴ ദാഹിച്ചു വലഞ്ഞോടിയ ജനങ്ങൾ കുടിക്കുകയും അതവരുടെ ശരീരത്തിനുള്ളിൽ കടന്ന് റേഡിയേഷൻ ബാധിക്കാൻ കാരണമാകുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ വേഗത്തിൽ കീഴടക്കുന്നതിനായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ തന്ത്രമായിരുന്നു 1945 ഓഗസ്റ്റ് 6 സംഭവിച്ച ഹിരോഷിമ അണുബോംബ് സ്ഫോടനം. ജപ്പാനെ നേരിട്ട് കരമാർഗം ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന കാരണത്താലാണ് ആണവായുധ പ്രയോഗം അവർ തീരുമാനിക്കുന്നത്. ഹിരോഷിമ ജപ്പാന്റെ പ്രധാന സൈനിക ആസ്ഥാനവും വ്യാവസായിക കേന്ദ്രവുമായതിനാൽ സൈനിക ശക്തിയെ തകർക്കാൻ ഈ നഗരത്തെ തന്നെ അവർ തിരഞ്ഞെടുത്തു. മലകളാൽ ചുറ്റപ്പെട്ട സമതല നഗരമായതിനാൽ അണുബോംബിന്റെ പ്രഹരശേഷി എത്രത്തോളമാണെന്ന് കൃത്യമായി അളക്കാൻ ഈ ഭൂപ്രകൃതി തന്നെ തന്ത്രപൂർവം അമേരിക്കൻ ടാർഗറ്റ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, യുദ്ധം പ്രഖ്യാപിച്ചതും അതിനു പിന്നിൽ പ്രവർത്തിച്ചതും ഭരണാധികാരികളും സൈനിക മേധാവികളുമാണ്. എന്നാൽ ആ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനം പോലും ചെലുത്താൻ കഴിയാത്ത സാധാരണ ജനങ്ങളാണ്. വലിയൊരു രാഷ്ട്രീയ സൈനിക മത്സരത്തിന്റെ ഇരകളായി മാറുകയായിരുന്നു അവർ.

സ്ഫോടനത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ ഹിബാകുഷ എന്നാണ് നാം വിളിക്കുന്നത്. എന്നാൽ അവരുടെ കഥകൾ പുസ്തകങ്ങളിലെ ഏതാനും പേജുകളിൽ ഒതുങ്ങുന്നവയല്ല. അവരുടെ ജീവിതം പിന്നീട് വർഷങ്ങളോളം വേദനയുടെ അധ്യായങ്ങളായിരുന്നു. റേഡിയേഷന്റെ ആഘാതം ശരീരത്തെ മാത്രമായിരുന്നില്ല തകർത്തത്, ജീവിതത്തെ കൂടിയായിരുന്നു. ക്യാൻസറുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ,

ചില കുടുംബങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളിലേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിന്റെ മുറിവുകൾ ഇന്നും ചിലരുടെ ജീവിതത്തിൽ നിശബ്ദമായി തന്നെ തുടരുകയാണ്. അതിനാൽ ഹിരോഷിമ ദിനം ഒരു ചരിത്ര ദിനമായി മാത്രം കാണാൻ സാധിക്കില്ല, അത് മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഹിരോഷിമ ദിനത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ എന്നും ലോകം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും ആഗ്രഹിക്കുന്നു.

0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്തനം 90.4 FM.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: You are tuned into your favorite radio station.

0: റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം ഏവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമത്തിലെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രാമഭംഗി. കാലമിന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. കാതങ്ങൾ അകലെയുള്ള വ്യക്തികളെ മുഖാമുഖം കണ്ട് സംസാരിക്കാനുള്ള സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും നമുക്കിന്നുണ്ട്. കാലത്തിനൊപ്പം മുന്നോട്ടു പോകേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ്. അതോടൊപ്പം തന്നെ ബന്ധങ്ങളും നിലനിർത്താൻ ശ്രദ്ധിക്കാം. ജനങ്ങൾ പരസ്പരം അറിഞ്ഞും സഹകരിച്ചും ജീവിക്കുന്നത് പണ്ട് വളരെ സാധാരണമായിരുന്നു. ഇന്ന് അതില്ല എന്നല്ല, പക്ഷേ ഇന്നത്തേക്കാൾ കൂടുതലായി അന്ന് അങ്ങനെ കാണാമായിരുന്നു. നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കാൻ പ്രായഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തുകൂടുമായിരുന്നു. നാട്ടിലെ ചെറുപ്പക്കാരാണ് അതിന് മുൻകൈയെടുക്കുക. മുതിർന്നവർ ഇളം തലമുറക്കാർക്ക് ഉപദേശങ്ങൾ കൈമാറും. ഗോത്രവർഗ സമൂഹങ്ങളിലും പഴയകാല കേരളത്തിലും ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും മൂപ്പന്മാരുടെയും നാട്ടിലെ പ്രമുഖരുടെയും നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടുന്ന നാട്ടുകൂട്ടങ്ങളും നിലനിന്നിരുന്നു. നാട്ടിലെ തർക്കങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, സാമൂഹിക കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഉത്സവങ്ങളും മറ്റ് ആചാരങ്ങളും തീരുമാനിക്കുക എന്നിവയും ഇതിൽപ്പെടും. ഗ്രാമത്തിന്റെ ഐക്യം നിലനിർത്താൻ ഇത്തരം നാട്ടുകൂട്ടങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ മേഖലയിലെ കൂട്ടായ്മകളെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നത്. നാട്ടുകൂട്ടത്തിന് പുറമെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനും ഏതൊരാഘോഷത്തിന് ചുക്കാൻ പിടിക്കാനും ഒരു നാലു പേർ എല്ലാ നാട്ടിലും ഉണ്ടാകും. നാല് ചെറുപ്പക്കാർ, ഇത് എണ്ണത്തിൽ കൂടാം. പറയാനുള്ള എളുപ്പത്തിനായി ഈ ഒരു സംഖ്യ എടുത്തു എന്ന് മാത്രം. അവർക്ക് എന്താണ് ജോലി എന്ന് പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും നാട്ടിലെ എന്ത് ജോലിയും വെടിപ്പായി ചെയ്യാൻ കഴിവുള്ളവരാണ്. അതിനാൽ തന്നെ ഏവർക്കും ഇവർ പ്രിയങ്കരരാണ്. നാട്ടിലെ ഉത്സവങ്ങളുടെയും ഓണത്തോടനുബന്ധിച്ചുള്ള ക്ലബിലെ പരിപാടികളുടെ പ്രധാന നടത്തിപ്പുകാരും ഇവർ തന്നെയായിരിക്കും. എല്ലാത്തിനും ഇവരെ അന്വേഷിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായതിനാൽ ആരാധികമാരും ഏറെയാണ്. പലപ്പോഴും ജനങ്ങളുടെ ശബ്ദമായി ഇവർ മാറാറുണ്ട്. നിരവധി അമ്മമാർക്ക് മകനായി, സഹോദരനായി, അനിയനായി, ഒരു നല്ല സുഹൃത്തായി, അങ്ങനെ കണക്കെടുപ്പുകൾക്കപ്പുറത്ത് സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോകുന്നവർ. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, അമ്മമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അങ്ങനെ പോകുന്നു ആ നിര. ചിലയിടത്ത് ഈ നാലു പേരെന്നുള്ളത് ഒരാളാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വീടുകളിലും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെ സുരേഷ് ഏട്ടനെ ഞാനിപ്പോ ഓർക്കുകയാണ്. ചേട്ടനോട് പറഞ്ഞാൽ ആ കാര്യം എന്തു തന്നെയാണെങ്കിലും ശരിയാക്കുമെന്ന് അവിടുത്തെ ജനങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ഒരു പാർട്ടിയുടെയോ സംഘടനയുടെയോ പിൻബലമൊന്നുമില്ല. ഒരു സാധാരണക്കാരന് മറ്റൊരു സാധാരണക്കാരനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണത്. ആ വിശ്വാസം ഇന്ന് നന്നേ കുറവാണ്. എങ്കിലും എവിടെയൊക്കെയോ ആ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്കും പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കൂ. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് ഈ ലോകത്തെ അറിയിക്കാം. പിന്നെ ഈ സ്നേഹവും സഹകരണവും മാത്രമാണോ ചെറിയ നുണപറച്ചിലും പരദൂഷണവും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നവരോട് അതെവിടെയാണ് ഇല്ലാത്തത് എന്ന മറുചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോഴോ ആഘോഷത്തിലോ ചടങ്ങിലോ എന്തുമായിക്കൊള്ളട്ടെ, വേർതിരിവില്ലാതെ അതെന്റെയും ഉത്തരവാദിത്വമാണെന്ന് കരുതി മുണ്ടു മടക്കിക്കുത്തി അല്ലെങ്കിൽ മുടി വാരിക്കെട്ടി സാരിത്തുമ്പ് ഇടുപ്പിൽ തിരുകി വാ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു തലമുറ എന്നും ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നന്മയും തുളുമ്പുന്ന പുതിയ വിശേഷവുമായി വീണ്ടും എത്താം. പ്രിയപ്പെട്ടവരോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റിൽ

0: ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം 25,000 രൂപ, രണ്ടാം സമ്മാനം 5,000 രൂപ, മൂന്നാം സമ്മാനം 3,000 രൂപ, നാലാം സമ്മാനം 2,000 രൂപ, അഞ്ചാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓർമ്മകളിലെ ഹിരോഷിമ. ആശയം ആവിഷ്കാരം ആതിര.

ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിയെ ഉണർന്നു തുടങ്ങുകയാണ്. പ്രഭാത കിരണങ്ങൾ നഗരത്തിൽ വ്യാപിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. വീടുകളിൽ പതിവ് പോലെ തന്നെ പ്രഭാത ഭക്ഷണത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ സൈക്കിൾ യാത്രക്കാരും നടയാത്രക്കാരും പതിവ് തെറ്റാതെ തിരക്കിലാണ്. നഗരം ദ്രുതഗതിയിൽ തന്നെ സജീവമായിക്കൊണ്ടേയിരിക്കുന്നു. തെരുവോരത്തെ നടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും വേഗത പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങിയിരിക്കുന്നു. പച്ചപ്പും ആധുനിക കെട്ടിടങ്ങളും ചേർന്ന മനോഹരമായൊരു നഗരം. വീഥികളിൽ ശുചിത്വം, ക്രമബന്ധമായ ഗതാഗതം, സൗഹൃദപരമായ ജനങ്ങൾ. ഇന്നത്തെ പോലെ അന്നും മനോഹരമായി തന്നെ, അസാധാരണത്വമൊന്നുമില്ലാതെ തന്നെ ഹിരോഷിമ നഗരം ഉണരുകയാണ്.

പക്ഷെ അന്നത്തെ ആ പ്രഭാതത്തിന് മറ്റൊരു കഥയുടെ തുടക്കമുണ്ടായിരുന്നു. മനോഹരമായ ആ നഗരത്തെ കാത്ത് ആകാശത്ത് പുതിയൊരു കഥ പിറന്നു. രാവിലെ കൃത്യം 8:15 ആകാശത്ത് ഒരു വിമാനം. അതിന്റെ വലിയ ശബ്ദം കേട്ട് കൗതുകത്തോടെ നഗരവാസികൾ അതിനെ നോക്കി നിന്നു. പക്ഷേ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു തുടങ്ങിയത് ഒരു അതിശക്തമായ പ്രകാശമാണ്. 100,000,000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ. എന്നാൽ ആ പ്രകാശം പെയ്തിറങ്ങിയത് 10,000 ജീവൻ അപഹരിച്ചുകൊണ്ടായിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ആ ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് ആ വലിയ പ്രകാശം വിഴുങ്ങി.

3000 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന താപനിലകൾ മനുഷ്യജീവനുകൾ നിഴലുകളായി മാത്രം കല്ലുകളിൽ പതിപ്പിച്ചു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ നഗരത്തിൽ കറുത്ത നിറത്തിലുള്ള മഴ പെയ്യാൻ തുടങ്ങി. റേഡിയേഷൻ നിറഞ്ഞ ഈ കരിമഴ ദാഹിച്ചു വലഞ്ഞോടിയ ജനങ്ങൾ കുടിക്കുകയും അതവരുടെ ശരീരത്തിനുള്ളിൽ കടന്ന് റേഡിയേഷൻ ബാധിക്കാൻ കാരണമാകുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ വേഗത്തിൽ കീഴടക്കുന്നതിനായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ തന്ത്രമായിരുന്നു 1945 ഓഗസ്റ്റ് 6 സംഭവിച്ച ഹിരോഷിമ അണുബോംബ് സ്ഫോടനം. ജപ്പാനെ നേരിട്ട് കരമാർഗം

ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന കാരണത്താലാണ് ആണവായുധ പ്രയോഗം അവർ തീരുമാനിക്കുന്നത്. ഹിരോഷിമ ജപ്പാന്റെ പ്രധാന സൈനിക ആസ്ഥാനവും വ്യാവസായിക കേന്ദ്രവുമായതിനാൽ സൈനിക ശക്തിയെ തകർക്കാൻ ഈ നഗരത്തെ തന്നെ അവർ തിരഞ്ഞെടുത്തു. മലകളാൽ ചുറ്റപ്പെട്ട സമതല നഗരമായതിനാൽ അണുബോംബിന്റെ പ്രഹരശേഷി എത്രത്തോളമാണെന്ന് കൃത്യമായി അളക്കാൻ ഈ ഭൂപ്രകൃതി തന്നെ തന്ത്രപൂർവം അമേരിക്കൻ ടാർഗറ്റ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, യുദ്ധം പ്രഖ്യാപിച്ചതും അതിനു പിന്നിൽ പ്രവർത്തിച്ചതും ഭരണാധികാരികളും സൈനിക മേധാവികളുമാണ്. എന്നാൽ ആ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനം പോലും ചെലുത്താൻ കഴിയാത്ത സാധാരണ ജനങ്ങളാണ്. വലിയൊരു രാഷ്ട്രീയ സൈനിക മത്സരത്തിന്റെ ഇരകളായി മാറുകയായിരുന്നു അവർ.

സ്ഫോടനത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ ഹിബാകുഷ എന്നാണ് നാം വിളിക്കുന്നത്. എന്നാൽ അവരുടെ കഥകൾ പുസ്തകങ്ങളിലെ ഏതാനും പേജുകളിൽ ഒതുങ്ങുന്നവയല്ല. അവരുടെ ജീവിതം പിന്നീട് വർഷങ്ങളോളം വേദനയുടെ അധ്യായങ്ങളായിരുന്നു. റേഡിയേഷന്റെ ആഘാതം ശരീരത്തെ മാത്രമായിരുന്നില്ല തകർത്തത്, ജീവിതത്തെ കൂടിയായിരുന്നു. ക്യാൻസറുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾ, ചില കുടുംബങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളിലേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിന്റെ മുറിവുകൾ ഇന്നും ചിലരുടെ ജീവിതത്തിൽ നിശബ്ദമായി തന്നെ തുടരുകയാണ്. അതിനാൽ ഹിരോഷിമ ദിനം ഒരു ചരിത്ര ദിനമായി മാത്രം കാണാൻ സാധിക്കില്ല, അത് മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഹിരോഷിമ ദിനത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ എന്നും ലോകം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും ആഗ്രഹിക്കുന്നു.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495 2453 94 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.

0: നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ. Time signature 24.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഓഗസ്റ്റ് 1 സെപ്റ്റംബർ 15 വരെയൊക്കെയുള്ള കശുവണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. കേരള ക്യാഷു നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അത
1: സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തെ

0: നിങ്ങളുടെ സ്വന്തം ജോളിസിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതിയാണ്. യെസ്, ശ്രീലക്ഷ്മി രാവിലെ തന്നെ നല്ല ഹാപ്പി മോഡിലാണല്ലോ ഇരിക്കുന്നത്.
0: അതെ, അപ്പൊ എല്ലാ ദിവസവും നല്ലതാണ് എന്നതാണ് വിശ്വസിക്കുന്ന ഒരാളാണ്, നല്ലതാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് എപ്പോഴും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു പോസിറ്റീവ് അല്ലേ, ഒരു അങ്ങനത്തെ ഒരു വൈബിലോട്ട് നമ്മൾ എപ്പോഴും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മളൊക്കെ അതിനെയെല്ലാം അതിജീവിച്ച് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ കുറച്ചുകൂടി കരുത്താർജിച്ച് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും, നമ്മളൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ, പാർവതി നല്ല ഹാപ്പിയിലാണ്.
1: അതെ, നല്ല ഹാപ്പിയിലാണ്. ഇന്ന് ഓഗസ്റ്റ് 6 ആണല്ലേ, നമ്മൾ ഇങ്ങനെ ഹാപ്പി മോഡിൽ രാവിലെ തന്നെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കും വിശേഷങ്ങളൊക്കെ കേൾക്കണം അല്ലേ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 10:06 ആയിരിക്കുകയാണ്. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോ പാർവതി, ഇന്ന് ഓഗസ്റ്റ് 6 ആയിരിക്കുകയാണ്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഓണം വന്ന് എത്തിയിരിക്കുകയാണ്.
1: അതെ,
0: അപ്പൊ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ പലയിടത്തും നിന്നും നമ്മൾ കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു വൈബിലോട്ടും ഒക്കെ നമ്മളിങ്ങനെ പലയിടത്തും ഇങ്ങനെ ഒരു തിരക്ക് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഈ പണ്ടൊക്കെ ഈ പുലികളിയുടെയൊക്കെ ഒരു മാസ്ക് ഒക്കെ എപ്പോഴും നമ്മളിങ്ങനെ കടകൾക്ക് തൂക്കിയിട്ട് കാണാറുണ്ട്.
1: ഓണപ്പന്തും ഓണപ്പന്തിൻ്റെയൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കടകളിലൊക്കെ കാണാം. അതോടൊപ്പം നമ്മുടെ മാവേലിയുടെ ഈ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതേപോലെ അത്തപ്പൂക്കളത്തിൻ്റെ ഫോട്ടോ ഒക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചിന്നക്കടയാണെങ്കിലും നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും ആ ഒരു ലുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മഴയാണ് പല സ്ഥലങ്ങളിലൊക്കെ, സ്കൂളിൽ സ്കൂളൊക്കെ അടവാണ്, അതോടൊപ്പം വെള്ളം കയറിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓണക്കാറ്റ് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വരുന്നുണ്ടല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ

0: ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ എന്താ നമ്മുടെ ഉറക്കം, നമ്മളുടെ പല അല്ലെങ്കിൽ നമ്മളുടെ എൻജോയ്മെൻറ്റ് നമ്മുടെ ഫ്രണ്ട്സായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റ് ഒരു ഇവൻ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ചിലവിടേണ്ട കുറേ സമയങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സർക്കാർ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ എത്രത്തോളം എഫേർട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. നമുക്കൊരു എൻജോയ്മെൻറ്റ് വരുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഇതേപോലെ നമുക്കൊരു ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളും വരാറുണ്ട്. ആക്ച്വലി ആ ഒരു തടസ്സം വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലൊരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു ലക്ഷ്യത്തെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അതെ, ഈ കാത്തിരിപ്പിനും അത് ഇത്രയും എഫേർട്ടും അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ ഒരു എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു സമയം എല്ലാം നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു കാത്തിരിക്കുന്ന കാര്യം കയ്യിൽ വരുമ്പോൾ ഒരു എന്താ നമ്മളെല്ലാം സിനിമയിലൊരു ട്യൂണൊക്കെ ഇടുന്ന പോലെ നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഒരു കോൺഫിഡൻസ് ആണ്. യെസ്, ഞാൻ അത് നേടിയെടുത്തു, അതായത് ഞാൻ എൻ്റെ ഒരുപാട് ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരുപാട് സന്തോഷങ്ങൾ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം സ്ട്രഗിൾ ചെയ്ത് തരണം ചെയ്ത് ഞാൻ താണ്ടേ അത് ഞാൻ നേടിയെടുത്തു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും ചെയ്തു വരുമ്പോൾ ആ ഒരു സന്തോഷത്തിന് കിട്ടുന്ന ഒരു മൊമെന്റ് അത് അടിപൊളി തന്നെയാണ്. മിക്കവരും കരയാണ് കൂടുതലും ചെയ്യുന്നത്.
0: ചിലർക്ക് അവരുടെ ഒരു ലക്ഷ്യത്തിലോട്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും, പക്ഷെ ചിലർക്കാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് എന്താ നമുക്ക് അങ്ങോട്ട് നമ്മൾ അടുക്കും തോറും അത് കുറെ കൂടി ദൂരെയാണെന്നൊക്കെ ഒരു ഫീല് നമുക്ക് വരും. പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തോന്നും അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ഉള്ളത് തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ആ ഒരു എന്താ ഒരു ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും നമുക്ക് അതിലോട്ട് തന്നെ അതൊന്ന് നേടിയെടുക്കാനുള്ള ഒരു ശക്തി നമുക്ക് തന്നെ വരാറാണ് പതിവ് അല്ലേ.
1: അതെ, അതോടൊപ്പം ആ ഒരു ഇപ്പം നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഷമങ്ങളുണ്ടാവും, മിക്കവരും അത് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരു വിട്ടുകൊടുക്കലിൻ്റെ ഒരു വഴിയിലേക്ക് എത്താറുണ്ട്. ആ വിട്ടുകൊടുക്കാതെ അതിലേക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വന്ന ആ വഴിയിൽ എത്ര കല്ലും മുള്ളും ആയിരുന്നു അത് നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ് ഇല്ലേ.
0: അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ ലക്ഷ്യത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അധികം നിർണായകമായൊരു ഘടകമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ചിലർ പറയാറുണ്ട് എനിക്ക് അങ്ങനെ അധികം സപ്പോർട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഒരാൾ എനിക്ക് എൻ്റെ ഫാമിലി ഒക്കെ എന്നെ ഇത്രത്തോളം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയാറുണ്ടല്ലേ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ആ ഒരു സക്സസ്സിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു നിമിഷത്തിൽ നമ്മൾ പെട്ടെന്ന് അവരെ ഒന്ന് മറന്നു, നമ്മൾ ആ ഒരു ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ഒരു എന്താ നമ്മളിങ്ങനെ ചിന്തിച്ചൊക്കെ പോകാറുണ്ട്. പക്ഷേ ചിലരുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സക്സസ്സിൽ എത്തിയതിൽ അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് വ്യക്തികളെ അവരെ ഇങ്ങനെ മനസ്സിൽ അവർക്ക് ഒരുപാട് എന്താ നമുക്ക് ആ ഒരു നന്ദി ഒക്കെ പ്രകാശിപ്പിക്കുന്ന അല്ലെ ആ ഒരു നിമിഷത്തിൽ. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും കൂടി നമ്മൾ എന്താ ആ ഒരു സക്സസ്സിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ ഓർക്കുക കൂടി വേണം എന്ന് കൂടി നമ്മൾ പറയുകയാണ്.
1: അതോടൊപ്പം നമ്മളെ ആ സക്സസ്സിലേക്ക് എത്തിക്കാൻ ചെറിയ ചില വാശികൾ നമുക്ക് തരാനായിട്ട് കുറച്ച് ആൾക്കാരും കൂടെ ഒപ്പം കാണും ഇല്ലേ. നിന്നെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ പറ്റില്ല, പറ്റുന്ന കാര്യത്തിന് പോയാൽ പോരെ അല്ലെങ്കിൽ അവർക്കത് പറ്റില്ല എന്നൊക്കെ പറയുന്ന കുറച്ച് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉള്ള പോലെ ഒരു നെഗറ്റീവും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ ആ സമയത്ത് ഓർക്കുക, കാരണം അവർ തന്ന വാശിയും കൂടെ ആണ് നമ്മളത് നേടിയെടുത്തത്.
0: ഒരു കാര്യമാണ് ഞാനത് വിട്ടുപോയതാണ്. അപ്പം പാർവതി പറഞ്ഞൊരു വലിയൊരു ഒരു സന്ദേശമാണ്, കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു നെഗറ്റീവ് പറയുന്നത് കാണാം. കാരണം ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു വാക്കാണ് പലപ്പോഴും നമ്മളെ കൂടുതൽ സക്സസ്സിലോട്ട് എത്തിക്കുന്നത്. ആ ഒരു വാക്ക് തരുന്ന ഒരു വാശി നമുക്ക് നേടിയെടുക്കണം തരുന്ന ഒരു ഒരു ഫീലുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ചെറുതല്ല എന്നുള്ളതും കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയം പങ്കുവെക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പോൾ ഇപ്പോൾ സമയം 10:12 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ലൈവ് എന്ന് പറയുന്നത് എപ്പോഴും 11:30 വരെയാണ് ഒരു ലൈവിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കുറേ മെസ്സേജൊക്കെ നമുക്കൊരു ലാസ്റ്റ് ലിങ്കിലൊക്കെ വരുന്ന സമയത്ത് വോയിസ് ഒക്കെ അയക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് പലപ്പോഴും ഒരു ഒരു പരാതി പോലെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നേരത്തെ
1: പരാതിയല്ല, അവർക്ക് വിഷമമാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറയുകയാണ്, കുറച്ച് മുമ്പേ നമുക്ക് മെസ്സേജുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനും എളുപ്പമായിരിക്കും. അതോടൊപ്പം ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചില മെസ്സേജസ് ഒക്കെ നമ്മളങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇൻ കേസ് ഒന്ന് വായിക്കാൻ ഞങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്നും കൂടെ ഒരു ഇത് നമ്മളത് നോക്കുന്നതായിരിക്കും. നമ്മൾക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചില മെസ്സേജസ് നമ്മൾ ഓർക്കും, പക്ഷെ നമുക്കത് പെട്ടെന്ന് പോകുന്ന കാരണം നമ്മൾ വിട്ടുപോകും. അതോടൊപ്പം ഈ ഒരു നമുക്ക് മിക്കപ്പോഴും മെസ്സേജസ് കൂടുതൽ

0: വരുന്നത് ഒരു 11-20 കഴിയുമ്പോഴാണ്. അപ്പോൾ ആ നമ്മുടെ ലാസ്റ്റ് ലിങ്കിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ മെസ്സേജും കൂടെ പെട്ടെന്ന് പോകാനായിട്ട് പറ്റില്ല. മിക്കപ്പോഴും ഓഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് കേൾക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് നേരത്തെ ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയുക.
1: ഒരു 11:00 to 11:30 മുന്നേ മെസ്സേജ് വോയിസ് ഒക്കെ മെസ്സേജ് അയക്കുകയാണെന്നുള്ളവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വോയിസ് ഒക്കെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള പരാതിയോ പരിഭവമോ ഒന്നും വേണ്ട. നമ്മൾ എല്ലാ മെസ്സേജുകളും പരമാവധി ലൈവിൽ തന്നെ വായിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഈ ഒരു കാര്യം പറഞ്ഞത്.
0: അതെ, അതേപോലെ തന്നെ പാട്ട് ചോദിക്കുന്നതിലും നമുക്ക് ആ സമയത്ത് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം കഴിയുമ്പോൾ തന്നെ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ നമ്മൾ ഇട്ട് തരാറുമുണ്ട്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ മെസ്സേജ് വോയിസ് ഒക്കെ അയക്കുന്ന സമയത്ത് ഒരു 11-15 മുന്നേ തന്നെ അയക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതല്ലാതെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ നമുക്കത് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ 10:14 ഒരു പാട്ട് കേൾക്കേണ്ട സമയമായി അല്ലേ?
0: അതെ.
1: അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പാർവതി, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പം നിങ്ങൾക്കും വിശേഷങ്ങളൊക്കെ അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലോടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശ്രീലക്ഷ്മി? അതെ. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ പാർവതി, ഇന്ന് ഓഗസ്റ്റ് 6 ആയിരിക്കുകയാണ് അല്ലേ?
4: അതെ.
3: അപ്പോൾ നമ്മളുടെ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസത്തിൻ്റെ ഓർമ്മ, ഇന്നത്തെ ആ ഒരു ദിവസത്തിൽ ആ ഒരു ഓർമ്മയിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. നമുക്കറിയാം, ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കറുത്ത ദിനം എന്ന് തന്നെ പറയാം അല്ലേ? വളരെ നോർമലായിട്ട് ഇതേപോലെ അല്ലേ, നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മളുടെ ഒരു ഡെയിലി റൊട്ടീൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പതിവ് പോലെ എല്ലാവരും അവരവരുടേതായ തിരക്കുകളിലൊക്കെ ഇങ്ങനെ ഓരോ യാത്രകളിലും ഒക്കെ ഇങ്ങനെ ജോലി സ്ഥലത്തും ഒക്കെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുറേ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, നാളെ പറ്റിയുള്ള ചിന്തകൾ, അങ്ങനെയൊക്കെ ഒരു പോകുന്നൊരു പ്രഭാതം.
4: അതെ, ഇപ്പോഴും അത് പറയുമ്പോൾ നമുക്കും നമ്മൾ എന്നും രാവിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന പോലൊരു ദിവസമായിരുന്നു ജപ്പാനിലും നടന്നുകൊണ്ടിരുന്നത്. അതായത് രാവിലെ എണീക്കുന്നു, അവരവരുടെ സ്വപ്നങ്ങളും അവരവരുടെ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് 6, അതായത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ആണവ ബോംബ് വീണത്. അപ്പോൾ ഇന്ന് ഇത് പറയാൻ കാരണം ഇന്ന് ഹിരോഷിമ ഡേ ആണ്.
3: അതെ, ലോകത്ത് ആദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ചൊരു ദിവസമാണ് 1945 ഓഗസ്റ്റ് 6. 80+ വർഷങ്ങളായിട്ടും
4: അതെ,
3: ഇന്നും അതിൻ്റെ ഒരു എന്താ ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പല എന്താ വികിരണങ്ങൾ എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു റേഡിയേഷൻ, അതൊക്കെ ഇന്നും അവിടുത്തെ ജനങ്ങളെ വളരെ ഇതായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്.
4: ഇന്ന് ജപ്പാൻ ഒരുപാട് വളർന്നെങ്കിലും ഇന്നും അവരുടെ മനസ്സിലെ അല്ലെങ്കിൽ അവരുടെ പിന്നോട്ട് നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും അവർ ഏറ്റവും കൂടുതൽ തകർന്നതും ചിലപ്പോൾ ഹിരോഷിമ ഡേ തന്നെയായിരിക്കും. ചിലപ്പോഴും നല്ല ഹിരോഷിമ ഡേ തന്നെയാണ്. അതായത് 1945 ഓഗസ്റ്റ് 6 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിന് മുകളിലേക്ക് ലോകത്തിലെ ആദ്യത്തെ യുദ്ധാവശ്യത്തിനുള്ള ആണവ ബോംബ് അമേരിക്ക വർഷിച്ചു. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിൻ്റെ പേര്. നിമിഷങ്ങൾക്കകം നഗരം തകർത്തെറിയുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്നും ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഇന്നും അതിൻ്റെ ഒരു അതിൽ പിൻതലമുറക്കാരും അതിന് അന്നുണ്ടായിരുന്നു പിൻതലമുറക്കാരിന്നും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവർക്കും അതിൽ നിന്ന് ക്യാൻസറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആർക്കും മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ റേഡിയേഷൻ മൂലം മിക്കവർക്കും ക്യാൻസറായിരുന്നു.
3: അതിൻ്റെ പല വൈകല്യങ്ങൾക്ക്
4: കാരണമായി. അതോടൊപ്പം തന്നെ അവരുടെ തലമുറകൾക്കും ഇപ്പോഴും അതിൽ നിന്ന് മോചനം എത്തിയിട്ടില്ല. ഒരു നാട് മൊത്തവും തകർത്തെറിയുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒരു രാവിലെ എണീറ്റ് സ്വപ്നങ്ങളൊക്കെ കണ്ടുറങ്ങി രാവിലെ എണീറ്റ ഒരു ജനതയുടെ സ്വപ്നങ്ങളെല്ലാം തകർക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതിൽ കേട്ടറിവായിരിക്കാം. പക്ഷേ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു ആഘാതം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
3: അതെ, ഇപ്പോൾ 1939 മുതൽ 45 വരെയുള്ളൊരു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പീരീഡ്, ലോകം കണ്ടതിൽ ഏറ്റവും വിനാശകരമായൊരു യുദ്ധം തന്നെയായിരുന്നു അത്. ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും രണ്ട് ചേരിയായി നിന്ന് നടത്തിയ ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. 30 രാജ്യങ്ങളിലെ 100 മില്യൺ ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത ഒരു യുദ്ധം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക അതേപോലെ തന്നെ വ്യാവസായിക ശാസ്ത്രീയ കഴിവുകൾ

0: മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ അത് നിൽക്കുന്നത് സൈന്യമാണെന്നോ അത് അല്ലെങ്കിൽ അതൊരു സാധാരണ ജനങ്ങളാണെന്നോ എന്നൊരു വ്യത്യാസം പോലും നോക്കാതെ നടത്തിയിട്ടുണ്ടായിരുന്നൊരു യുദ്ധമായിരുന്നു അല്ലേ? എത്രയോ സാധാരണക്കാരായ കുട്ടികൾ, വൃദ്ധർ, ജനങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, എല്ലാവരും അതെ ആ ഒരു ഒരു നിമിഷം അല്ലെ, 1000 സൂര്യന്മാർ ഒരുമിച്ചുയരുന്ന വരുന്ന ഒരു പ്രതീതിയാണ് ആ ഒരു ലിറ്റിൽ ബോയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാത്രമല്ല നമ്മളതിങ്ങനെ കാണുന്ന സമയത്തും ഇത്രത്തോളം അതിൻ്റെ ഒരു ഒരു കാറ്റടിച്ചാൽ മതി നമ്മളിങ്ങനെ കരിഞ്ഞു പോകും, അത്രത്തോളം ഇതാണ്. അതായത് വെള്ളത്തിൽ പോലും ഇപ്പോൾ നമുക്ക് ആ ഒരു ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ വെള്ളത്തിൽ ചാടുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് പോലും ചൂടാണ് എന്ന്.
1: ഇപ്പോഴും അവിടെയൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിനൊക്കെ ആ ഒരു റേഡിയേഷൻ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. 10,000 ആളുകൾ ഉടൻ തന്നെ മരണപ്പെടുകയും പിന്നീട് വികിരണത്തിന്റെ ആഘാതത്തിൽ അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തിരുന്നത്. ഈ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും 6 August ഹിരോഷിമ ദിനം ആചരിക്കുന്നത്. യുദ്ധത്തിന്റെ ഭീകരത, ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ, സമാധാനത്തിന്റെ അനിവാര്യത എന്നിവ ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്.
0: അതെ, അപ്പോൾ 1945 August 6 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സ്കൂൾ കാലഘട്ടം മുതലേ നമ്മളിങ്ങനെ പഠിച്ചും അല്ലെങ്കിൽ കൂടുതലും അറിഞ്ഞും അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി തുടങ്ങിയൊരു ദിവസമാണ് ഈ August 6 എന്ന് പറയുന്നത്. ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗെയിൽ നിന്നാണ് ഈ ഒരു ബോംബ് പ്രയോഗിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേൾക്കുന്നതാണ് ലിറ്റിൽ ബോയ് എന്നുള്ള ഒരു പേര്. യുറേനിയം 235 ഐസോടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ഒരു ബോംബിന് 12,500 TNT പ്രഹരശേഷി ഉണ്ടായിരുന്നു. അതായത് സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങുന്ന തീജ്വാലകൾ ആ ഒരു നഗരത്തെ ചാമ്പലാക്കി.
1: അതെ, ഇന്നും നമുക്കത് പറയുമ്പോൾ നല്ല ഒരു ഉള്ളിൽ നല്ല വിഷമമുണ്ടല്ലേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നും ആ വികിരണത്തിൻ്റെ ഫലമായിട്ട് പല ആൾക്കാർക്കും ഇപ്പോഴും ക്യാൻസർ ഉണ്ട്. അവരതിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടില്ല. അവരുടെ തലമുറയ്ക്കൊക്കെ ഇപ്പോഴും ആ ക്യാൻസറിൻ്റെ ഒരു ഇത് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇന്നും ജപ്പാനൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. അവർ ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് വളർച്ച ആ രാജ്യം കൈകൊണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഹിരോഷിമ ദിനം അവരിപ്പോഴും അവർക്കൊരു പേടി പോലെയാണ് അവരിന്നും അത് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹിരോഷിമ ദിനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സമാധാനത്തിൻ്റെ ഒരു നഗരം തന്നെയായിരുന്നു ഹിരോഷിമ ദിനം എന്ന്. ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലം അത്രയും ഒരു സമാധാനത്തിൻ്റെ നഗരമാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന സമാധാന സ്മാരകവും സമാധാന മ്യൂസിയവും ലോകമെമ്പാടുമുള്ള സന്ദർശകരെ യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോഴും കാണിച്ചു തരുന്നുണ്ട്. ജപ്പാനിലൊക്കെ പോകണം എന്നൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളത് ഇങ്ങനെ ഈ സ്ഥലമൊക്കെ കാണുക, എന്താണ് അതിൽ നിന്ന് അവർക്ക് ഉണ്ടായ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയുക എന്നൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെയാണ്. ജപ്പാൻ കാണുക, ഹിരോഷിമ കാണുക, അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേരുടെ ഒരു സ്വപ്നം തന്നെയാണ്. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ അതിലെ ഒരു പിക്ചർ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പിക്ചറുണ്ട്, ഒരു കൊച്ചുകുട്ടി ഓടി വരുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത ഒരു പിക്ചറാണ് നമുക്ക് ടെക്സ്റ്റിൽ എപ്പോഴും തരുന്നത്.
0: അതിൻ്റെ ഒരു ഭീകരതയാണ്. എങ്ങനെയാണ് ആ വസ്ത്രം നഷ്ടപ്പെട്ടതെന്നോ ഒന്നും ആ കുട്ടിക്ക് അറിയില്ല. എങ്ങനെയൊക്കെയോ ആരൊക്കെയോ ഓടുന്നു, അവരുടെ കൂടെ ഇങ്ങനെ ഓടുകയാണ്. അത് നമുക്കൊരു എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്കിങ്ങനെ മരണമാണോ നമ്മളിങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, എന്തൊക്കെയോ നമ്മുടെ ചുറ്റിലും
1: നടക്കുന്നു.
0: എന്നിട്ടും ഈ ഹിരോഷിമയിൽ August 6 ബോംബ് വർഷിച്ചു, എന്നിട്ടും ജപ്പാൻ കീഴടങ്ങുന്നില്ല എന്ന് കണ്ട് അടുത്തത് നാഗസാക്കി ലക്ഷ്യം വെച്ചു. എന്നിട്ടും നമുക്ക് ഈ പൊതുവെ നമ്മളിങ്ങനെ കാണാം, നമുക്ക് പല ഭാഗത്ത് നമ്മൾ യുദ്ധങ്ങളൊക്കെ കാണാറുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾക്ക് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നതിലുപരി രണ്ട് ഭാഗത്തും മരിച്ചു വീഴുന്ന സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ, അതേപോലെ സ്ത്രീകൾ, വൃദ്ധർ, അതേപോലെ തന്നെ എന്താ പുരുഷന്മാർ, എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാണോ അവർക്ക് ഇതിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധം നടക്കുന്നതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ അറിയുന്നവർ തന്നെയാണോ ഇങ്ങനെ മരിച്ചു വീഴുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്രയോ കുട്ടികൾ അനാഥരാകുന്നു, എത്രയോ പേർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമാകുന്നു. ഈ അനാഥത്വവും ഈ ഒരു മരണവും അല്ലെങ്കിൽ ഈ പ്രതീക്ഷകളെ ചാമ്പലാക്കുന്ന അല്ലെങ്കിൽ ചിതറിത്തെറിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ അല്ലാണ്ട് എന്താണ് യുദ്ധം സമ്മാനിക്കുന്നത്?
1: അതെ, ഇപ്പോഴും എനിക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു കുട്ടിയുടെ ഒരു മുഖം ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. എല്ലാവരും പഠിക്കുമ്പോൾ അത് തന്നെയായിരിക്കും അല്ലേ ശ്രീലക്ഷ്മി? എല്ലാവരും പഠിക്കുമ്പോൾ ആ ഒരു ഫോട്ടോ ആണ് നമ്മൾ എല്ലാവരും കാണുന്നത്. ഹിരോഷിമ ഡേയെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ ഹിരോഷിമ ദിനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ, നമ്മൾ വളരെ ചെറിയ പ്രായം മുതലേ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുമ്പോഴെല്ലാം ഈ ഒരു പിക്ചറാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒരു കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് അതിന് മാതാപിതാക്കളോ ആരും തന്നെ ഇല്ല, അത് ഓടുകയാണ്, അതിൻ്റെ വസ്ത്രം പോലും ഇല്ലാതെ അത് ഓടുന്നതായിട്ടാണ് ആ പിക്ചർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ വന്നിട്ടുള്ളത്. അത് ആ കുട്ടി ഇപ്പോൾ ഇല്ല, ആ കുട്ടിയും വികിരണത്തിൻ്റെ ഇതിലും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ

0: അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കുട്ടികളാണ് അനാഥരായത്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ഒരുപാട് വികിരണത്തിൽ നിന്ന് ക്യാൻസറൊക്കെ ബാധിച്ച് മരണപ്പെട്ടത് ഒരുപാട്. ഇപ്പോഴും ആ നാഗസാക്കിയിൽ, അതായത് സോറി ഹിരോഷിമയിൽ, ഇപ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു വികിരണത്തിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
1: അതെ, അപ്പോൾ നമ്മളിങ്ങനെ ഹിരോഷിമ ദിനത്തിൻ്റെ ആ ഒരു ഓർമ്മകളിലൂടെ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് യാത്ര ചെയ്യുകയായിരുന്നു. എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കും. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ 10:28 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിനുള്ളൊരു സമയമായി. അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വന 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
7: പാർവതിയാണ് ഇന്ന് ശ്രീലക്ഷ്മിയോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.
6: അതേപോൾ നമ്മുടെ സമയം 10:36 ആയിരിക്കുകയാണ്. നമ്മളിങ്ങനെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കാം. അപ്പോൾ അതിന് മുൻപ് നമ്മളിങ്ങനെ ഹിരോഷിമ ദിനത്തിലൂടെ ഇങ്ങനെ കുറച്ച് അതിൻ്റെതായ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹിരോഷിമയെ പറ്റി പറയുമ്പോൾ സെഡോക്കോസസ് ആക്കി,
7: അതെ
6: കേട്ടിട്ടുണ്ടോ?
7: യെസ്, കേട്ടിട്ടുണ്ട്.
6: ആ ഒരു അല്ലേ, നമുക്ക് പലപ്പോഴും നമ്മൾ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു ആ ഒരു കൊക്കിനെ, സെഡോക്കോ കൊക്കുകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടോ? ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ ആ കുട്ടിയെ ഓർക്കുന്നു.
7: ഓർക്കുന്നു, അതെ.
6: ആ ഒരു കഥയൊക്കെ ഉണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ നമ്മളുടെ പാർവതി, അതിങ്ങനെ പാർവതിക്ക് അറിയാല്ലേ? അതെ.
7: സെഡോക്കോ സസാക്കി ഹിരോഷിമയിലെ ഒരു ജാപ്പനീസ് ബാലികയായിരുന്നു. 1945 August 6 ഹിരോഷിമയിൽ ആണവ ബോംബ് പതിച്ചപ്പോൾ അവക്ക് വെറും 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സ്ഫോടനത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ആണവ വികിരണത്തിന്റെ ഫലമായി ലുക്കീമിയ, അതായത് നമ്മുടെ രക്താർബുദം, യെസ്, അത് ബാധിച്ചാണ് മരണപ്പെട്ടത്. ആശുപത്രിയിലെ ചികിത്സയിലിരിക്കെ 1000 പേപ്പർ കൊക്കുകൾ അടക്കിയാൽ ആഗ്രഹം സഫലമാകുന്ന ഒരു ജാപ്പനീസ് വിശ്വാസമുണ്ട്. അതാണ് ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞത് സഡാക്കി സസാക്കിയെ കുറിച്ച് പറഞ്ഞത്. അതായത് 1000 കൊക്കുകളെ, അതായത് ഈ പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന കൊക്കുകളാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സഫലമാകും എന്നൊരു ജാപ്പനീസ് വിശ്വാസമുണ്ട്. അതേ തുടർന്ന് സഡോക്കോ പേപ്പർ കൊക്കുകളും അടക്കാൻ തുടങ്ങി ആശുപത്രിവാസത്തിലിരിക്കെ. സമാധാനവും ആരോഗ്യവും ആഗ്രഹിച്ചായിരുന്നു അവളുടെ ശ്രമം. എന്നാൽ 1955 October 25 12 വയസ്സിലാണ് അവൾ അന്തരിച്ചത്. കേട്ടറിവാണ് പൂർണ്ണമായും 1000 പേപ്പറുകൾ അവൾക്ക് മടക്കാൻ സാധിച്ചിരുന്നില്ല, കുക്കുകൾ ഉണ്ടാക്കാനായിട്ട് അവൾക്ക് സാധിച്ചിരുന്നില്ല. സഡോക്കോയുടെ ഓർമ്മയ്ക്കായി ഹിരോഷിമയിലെ ചിൽഡ്രൻസ് പീസ് മോണുമെന്റ് എന്ന് പറഞ്ഞൊരു ഇത് മോണുമെന്റ്, അതായത് ഒരു മോണുമെന്റ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികൾ സമാധാനത്തിന്റെ പ്രതീകമായി വർണ്ണ പേപ്പർ കുക്കുകൾ അവിടെ സമർപ്പിക്കുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിന്റെ ചെറിയൊരു ഫോട്ടോ ഒക്കെ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിന്റെ ബുക്കിന്റെ ഒരു വശത്തൊക്കെ കാണും. അപ്പൊ നമ്മളോടൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ അതിന്റെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ സ്കൂളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അതാ ശ്രീലക്ഷ്മി പറഞ്ഞത്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഇതൊക്കെ എങ്ങനെ
6: നമ്മൾ തീർച്ചയായും ചെയ്യാറുണ്ട്.
7: അതെ, ഹിരോഷിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലക്കാർഡുകൾ അല്ലെങ്കിൽ നമ്മൾ റാലിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സാധനവും നമ്മളല്ലാതെ ഈ ഒരു കൊക്കിൻ്റെ ഈ ഒരു
6: അത് ആ ഒരു ഓർഗാമി നമ്മൾ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടായിരുന്നു.
7: യെസ്, അപ്പോ അതാണ് നമ്മളുടെ സെഡോക്കോ.
6: പക്ഷെ അന്ന് പാഠപുസ്തകത്തിൽ വായിച്ചപ്പോ ഇത് നമ്മളിങ്ങനെ വായിച്ചു പോവുകയാണ്. ആ ഒരു ഒരുപക്ഷെ ആ ഒരു പ്രായത്തിൽ അന്ന് നമ്മൾ അതിന്റെ ഒരു തീവ്രത എന്താണെന്ന് മനസ്സിലാക്കില്ല. പക്ഷെ എങ്കിലും എന്തൊക്കെയോ അതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള കാര്യം അന്ന് മനസ്സിലുണ്ടായിരുന്നു.
7: എഴുതാൻ നമുക്ക് അന്നേരം എന്താണ് പഠിക്കുക, പരീക്ഷ എഴുതുക, അതെങ്ങനെയെങ്കിലും എഴുതിയെടുക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്ക് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാലക്രമേണ നമ്മൾ കുറച്ചും കൂടെ വളർന്നു, നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഫോൺ സോഷ്യൽ മീഡിയസ് ആയി, കുറച്ചും കൂടെ ഓരോ ദിവസങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് ഈ ഹിരോഷിമ ഡേ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വായിക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇത്രയും തീവ്രമായ കാര്യങ്ങളാണോ എന്ന് നമ്മളും കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് തുടങ്ങുന്നത് അല്ലേ.
8: അതായത് ഇപ്പോൾ നമ്മുടെ ഈ സടാക്കോ സസാക്കിയുടെ വീടിന് അടുത്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം.
7: അതെ.
8: അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി എങ്ങനെയോ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ ഒരു ഫലമായിട്ട് രക്താർബുദം ബാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്കൂളിലൊന്നും പോകാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു ഞാൻ വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് വന്ന് പറയുന്നു ഇങ്ങനെ ഒരു സട ഇങ്ങനത്തെ കൊക്കുകളെ നമ്മൾ പേപ്പർ കൊക്കുകളെ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താഗ്രഹവും നമുക്ക് സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്.
7: അതെ.
8: ആ ഒരു പക്ഷേ അതിപ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ആ ഒരു വേദന മറക്കാനും ഇനിയൊരു ഒരു പുത്തൻ പ്രതീക്ഷയും കൂടി ആയിരിക്കുന്നു ആ കുട്ടിക്ക്.
7: അതെ. അസുഖമൊക്കെ മാറി സമാധാനമായി ജീവിക്കുക എന്നുള്ളതായിരുന്നു സരാക്കിയുടെ ആവശ്യം. പക്ഷെ ഇപ്പോഴും ജാപ്പനീസ് കുട്ടികൾ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ പേപ്പറൊക്കെ ചെയ്ത് ഉണ്ടാക്കി വെക്കാറൊക്കെ.
8: എനിക്കിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ശ്രോതാക്കളൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ടോട്ടോ ചെന്നെ അറിയാമോ നിങ്ങൾക്ക്? അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ ജനാലക്കരകിലെ വികൃതി കുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ മലയാളത്തിലൊക്കെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗം മാത്രം. പക്ഷെ എനിക്കത് ഞാൻ നമ്മളത് പിന്നീട് നമ്മൾ എന്താണ് ചില കഥകൾ നമുക്കിങ്ങനെ പാഠപുസ്തകത്തിൽ ഒരു പോർഷൻ മാത്രമേ കിട്ടുള്ളൂ, പിന്നെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥയാണ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അങ്ങനെ കുറെ ഇങ്ങനെ നമ്മൾ തേടി കണ്ടുപിടിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് ടോട്ടോ ചാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടിയുടെ ബാല്യകാലത്തിൽ ഉണ്ടായിരുന്ന മഹാവികൃതിയായിട്ടൊരു കുട്ടിയായിരുന്നു ടോട്ടോ ചാൻ, കേട്ടോ. അപ്പോൾ പക്ഷേ പിന്നീട് ആ ഒരു വികൃതി തരത്തെയൊക്കെ എത്ര മനോഹരമായിട്ട് കൊണ്ടുവന്നൊരു സ്കൂൾ അവിടെയുണ്ട്. അവരുടെ ആ ഒരു അവർക്ക് പിന്നെ ആ സ്കൂളിലോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ആ ഒരു വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നു. പിന്നീട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടി അനുഭവിച്ച ഫ്രസ്ട്രേഷൻസ്, അവൾക്ക് എന്നും കിട്ടാറുള്ള കുറേ മിഠായിസ് അതൊന്നും കിട്ടാനില്ല, ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ബുക്കിൽ വായിച്ചാൽ കാണും. പിന്നീട് നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ പിന്നീട് കാലാന്തരത്തിൽ വേറെ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരും, വെറും ഓർമ്മകളായിട്ട് മാത്രം നമുക്കവിടെ ചിലപ്പോൾ നമ്മൾ അന്ന് കണ്ട ഒരു കാര്യം പോലും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടത് തന്നെയാണ്. പക്ഷേ ചില ഓർമ്മകളൊക്കെ നമുക്ക് ആ ഒരു പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് ഒരു റിലാക്സ് ആണ് അല്ലേ.
7: അതെ. അപ്പോൾ നമ്മൾ യുദ്ധത്തിൻ്റെ തീവ്രതയായ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ ടോട്ടോ ചാനെയും സടാക്കി സസാക്കിയൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. ആ ഒരു യുദ്ധത്തിൻ്റെ തീവ്രമായ ആ മുഖങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
8: ഒരിക്കലും അങ്ങനൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ വളരെയധികം പേടിക്കാറുണ്ട്, എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആലോചിച്ച് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മളുടെ വളരെ പ്രിയപ്പെട്ടവർ പ്രവാസികളായിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലേ, അവർ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് പല സ്ഥലങ്ങളിലും പോയി തൻ്റെ പ്രിയപ്പെട്ടവരെയും. ഇപ്പോൾ ഓണം വരുന്നു, ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ ഒന്നും നാട്ടിൽ വന്ന് ഓണം ആഘോഷിക്കാനൊന്നും പറ്റത്തില്ല. അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരിതെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും കുടുംബക്കാരും തങ്ങളും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്ന സമയത്ത് നമുക്കിവിടെ കേരളമാണല്ലോ, നമുക്ക് യുദ്ധം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിച്ചിരിക്കാൻ പറ്റില്ല. ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെയൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിനാശകരമായിട്ടുള്ള യുദ്ധം ഒന്നും തന്നെ നമുക്ക് വേണ്ട.
7: ചെറിയൊരു യുദ്ധമാണെങ്കിൽ കൂടി നമ്മൾ വിചാരിക്കും ഇന്ത്യയാണല്ലോ, കേരളമാണല്ലോ, ഇവിടെ സേഫ് ആണല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ അല്ല, നമ്മൾ എവിടെ യുദ്ധം നടന്നാലും അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മളും അറിയും. കാരണം
8: ഹോർമോൺസ് അടച്ചപ്പോൾ പലപ്പോഴും നമുക്ക്
7: മനസ്സിലായിട്ടുണ്ടാവും. യെസ്, അതെ, നമ്മളും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമ്മൾ തീർച്ചയായും അറിയും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ വില കൂടും. നമ്മൾ ഒരുപാട് ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകളൊക്കെ അടച്ചു പൂട്ടേണ്ടി വന്നപ്പോൾ ഒരുപാട്

0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മളും അറിയും. അപ്പോൾ എവിടെയും യുദ്ധം നടക്കാതിരിക്കട്ടെ അല്ലേ. യുദ്ധം ചെയ്യുമ്പോൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരുപാട് ഒന്നും അറിയാത്ത നിസ്സഹായരായ ആൾക്കാരാണ് അതിനെ ബലിയാടാവുന്നത്. അതായത് അവരാണ് അവരുടെ കുടുംബം, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ. ഇപ്പം ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ വിദേശത്തേക്കൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരാളാണ് പോകുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക്. അപ്പോൾ എല്ലാം രാജ്യവും കണക്റ്റായിട്ട് തന്നെ കിടക്കുകയാണ്. ഒരു യുദ്ധം ഇനി ഇതേപോലെ ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സഡാക്കോ സസാക്കിയൊക്കെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ആ ഒരു കുട്ടിയുടെ മുഖമൊന്നും മറക്കാൻ സാധിക്കില്ല.
0: അതെ,
1: ആ ഒരു നിമിഷത്തിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് നമ്മളിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785.
0: യെസ്, അപ്പോൾ നമുക്ക് സമയം ഇപ്പോൾ 10:45 എത്തിയിരിക്കുന്നു. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ ശ്രീലക്ഷ്മി.
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട്
0: തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ ഹിരോഷിമയെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അയച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കും. അയക്കേണ്ട നമ്പർ 8848558785. ഇപ്പോൾ സമയം 10:51 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുകയാണ്, ഇന്ന് കുസൃതി ചോദ്യം ഒന്നും ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ട് കുസൃതി ചോദ്യം എടുക്കാൻ ഒന്ന് വിട്ടുപോയി. അപ്പോൾ സാരമില്ല, വിഷമിക്കേണ്ട. നമുക്ക് നാളെയൊക്കെ നല്ലൊരു കുസൃതി ചോദ്യമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്കൊക്കെ എത്തുന്നതായിരിക്കും അല്ലേ?
2: അതെ.
1: അപ്പോൾ നമ്മൾക്ക് നല്ലൊരു കുസൃതി ചോദ്യത്തിനൊക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം കുസൃതി ചോദ്യമൊക്കെ.
2: എപ്പോഴും നമ്മളല്ലേ ചോദിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇത് ഇനിയൊരു ചേഞ്ചിന് ഇന്ന് ഞങ്ങളോട് ചോദിക്കാം.
1: ഞങ്ങളോട് ചോദിക്കാം. അപ്പം നമുക്ക് ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മറ്റുള്ള ശ്രോതാക്കളോടൊക്കെ ചോദിക്കാം. അപ്പം നമ്മുടെ ബാബുരാജൻ സാർ മിക്കപ്പോഴും നമുക്കൊരു കുസൃതി ചോദ്യമൊക്കെ തരാറുണ്ടായിരുന്നു. അപ്പം എന്തായാലും സാർ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ സിന്ധുമതി ചേച്ചി ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഹലോ, ഹാപ്പി മോർണിംഗ്, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ഹാപ്പി മോർണിംഗ് ചേച്ചിക്ക് നേരെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. പിന്നെ ചേച്ചി പറയുകയാണ്, ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു. 20 ദിവസമായി ജോലിക്ക് പോയിട്ട് ഇന്ന് മുതൽ പോവുകയാണ്. ഭക്ഷണം കഴിക്കാനൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. ഒരുവിധം കുറഞ്ഞു എന്ന് പറയാം, ചുമയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു പനിയുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പെട്ടുപോകുമെന്ന് നമ്മൾ പറയും അല്ലേ? അത്രത്തോളം നമുക്ക് വല്ലാത്തൊരു ശരീരക്ഷീണവും ഒന്നിനോട് നമുക്ക് അത്ര ഒരു എന്താ ഒരു കഴിക്കാൻ ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്കൊരു ഒരു എന്താ ഒരു വിരക്തി തോന്നാറുണ്ട്.
2: അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചുമയും ഉണ്ട് നന്നായിട്ട്. അപ്പോൾ എല്ലാ ഈ ഒരു ക്ലൈമറ്റിൻ്റെയാണ്, മഴയാണ്, തണുപ്പാണ്, ഇപ്പോൾ കൂടുതൽ പകർച്ചവ്യാധികളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും

0: കഴിക്കുക ചേച്ചി, ആരോഗ്യമൊക്കെ നോക്കുക. ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അല്ലേ. യെസ്, അപ്പോൾ ആരോഗ്യമൊക്കെ നോക്കുക, നന്നായിട്ട് മരുന്നൊക്കെ കഴിക്കാൻ ശ്രമിക്കുക.
1: അതെ, അപ്പം നമുക്ക് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ്റെ പാട്ട് കേൾക്കാനൊരു ആഗ്രഹമുണ്ട്. അമ്പാടി തന്നിലൊരു ഉണ്ണി, തിരു അമ്പാടി കണ്ണനാം ഉണ്ണി, അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, കുറച്ച് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. അതായത് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, മരുന്നൊക്കെ സമയത്ത് കഴിച്ച്, നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ മാറട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൽദോയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൽദോ അടിമാലി, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ അടിമാലിക്കാർ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൽദോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു. അപ്പോൾ എൽദോയ്ക്കും അടിമാലിക്കാർക്കൊക്കെ നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. ഗുവേര ചേച്ചിയുടെ പനിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം പനിയൊക്കെ മാറി മാറി വരുന്നു. ഇന്നിവിടെ മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശ്രോതാക്കളോടൊക്കെ മഴയുടെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പം മഴയൊക്കെയാണ്, എല്ലാവരും നല്ല സേഫായിട്ട് ഇരിക്കുക എന്നുകൂടി പറയുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് അടിമാലിയിലൊക്കെ ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു അവിടുത്തെ അപ്ഡേറ്റ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ രതീഷ് അടിമാലിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, വാമനപുരം ബസ് റൂട്ടിലെ രാജാവിൻ പാർവേ എന്നൊരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിന് ഒരുപാട് ഫാൻസ് നമ്മുടെ അടിമാലിയിലുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഈ ഒരു പാട്ട് അടിമാലിയിൽ നിന്ന് നമുക്ക് സജഷൻ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളുടെ ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം, പേരും സ്ഥലവും. ഓക്കെ, പ്രസന്ന ബാബു ആണ് അഞ്ചാലുംമൂട് കുപ്പണയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്, സുഖമാണോ രണ്ടുപേർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ സംസാരം ചെയ്ത് കേട്ടിരിക്കാൻ സന്തോഷമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.
0: അതേപോലെ
1: ചേച്ചി ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നല്ല പഴയ പാട്ടുകൾ കൂടി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ വിശേഷങ്ങളും അതേപോലെ ചേച്ചിയുടെ വിശേഷങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ചേച്ചി സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു കുസൃത ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് ഒരു എന്താ ഒരു എന്നിങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുസൃത ചോദ്യം ഒന്നും ഇന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു നിസ്സാര ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കുസൃത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. നിസ്സാരമല്ലേ? ഓക്കെ, എൻ്റെ മനസ്സിലൊരു ഉത്തരം ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് ഞാനൊന്ന് ഒന്ന് ചിന്തിച്ചതാണ് കേട്ടോ, പെട്ടെന്നൊന്ന് ബ്ലാങ്കായി പോയത്. അപ്പോൾ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ബാബുരാജൻ സാർ ഇന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അത് നിസ്സാര ചോദ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കൂട്ടുകാർക്കും, അല്ല എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അതിൻ്റെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785.
0: യെസ്, അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മി. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണ്ടേ?
2: യെസ്, അന്നേരം പറയണം. ഇന്ന് നമ്മൾ ഒരു വാർത്തയൊക്കെ കണ്ടുകൊണ്ടാണ് രാവിലെ നമ്മൾ എണീറ്റൊക്കെ വന്നത്. അമ്പിളി മാമ വേദനിച്ചോ എന്നൊക്കെയാണ് അതിന് ഹെഡ്ലൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒന്നര വർഷമായി ബഹിരാകാശത്ത് കറങ്ങി നടക്കുകയായിരുന്ന സ്പേസ് എക്സ് റോക്കറ്റ് ഫാൽക്കൻ്റെ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് നമ്മളിന്ന് കണ്ടത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ചന്ദ്രനിലേക്ക് ഫയർഫ്ലൈ എന്ന ലാൻഡർ എത്തിക്കാനാണ് ഇത് ഉപയോഗിച്ചത്. ഇത് ചന്ദ്രനിലേക്ക് ഇന്ന് ഇടിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ധനം പൂർണ്ണമായി നഷ്ടപ്പെട്ടതിനാൽ ഈ റോക്കറ്റ് ഭാഗത്തിനുമേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ചന്ദ്രൻ്റെ ഗുരുത്വബലം റോക്കറ്റ് ഭാഗത്തെ അങ്ങോട്ട് ആകർഷിച്ചു. ഇത്തരം ഭാഗങ്ങൾ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച് കത്തിയമരുകയോ സമുദ്രത്തിൽ പതിക്കുകയാണ് ചെയ്യാറ് പതിവ്. അപ്പോൾ മുമ്പ് ഒരു തവണ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. 2022 ഒരു ചൈനീസ് റോക്കറ്റ് ഭാഗം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി രണ്ട് വലിയ കുഴികൾ അന്ന് രൂപപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു രസകരമായൊരു കൗതുകകരമായൊരു വാർത്ത നമ്മളിന്ന് വായിച്ചിട്ടുണ്ട് അല്ലേ.
1: അതെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ നമുക്ക് ബഹിരാകാശത്തൊക്കെ ഒരുപാട് ഇങ്ങനെ വിക്ഷേപണങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വീട് നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ നമ്മളിങ്ങനെ ആകാശത്തൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കത്തിക്കരഞ്ഞൊക്കെ പോകുന്നതാണ്. പലപ്പോഴും നമ്മൾ ഉൽക്ക എന്നാണ് പറയുന്നത്, പക്ഷെ അത് എന്താണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ അന്തരീക്ഷത്തിൽ വന്നിട്ട് ഇങ്ങനെ കത്തിക്കരിഞ്ഞ് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ. ഈ പാർവതി ഇങ്ങനെ ഈ ആകാശത്തേക്ക് ഇങ്ങനെ
0: നോക്കാറുണ്ട്, ഒരു തവണ അങ്ങനെ കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എന്താ സംഭവം എന്ന്. അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെ നോക്കരുത്, അത് എന്താ വാൽ നക്ഷത്രം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടുകൂടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാതെ

0: ആയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കേട്ടറിവുണ്ട് ഇങ്ങനെ കണ്ടുകൂടാന്നൊക്കെ. പക്ഷെ അത് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു, ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്.
1: അതെ, പക്ഷെ ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട്. നമുക്കിങ്ങനെ പെട്ടെന്ന് ചിലതൊക്കെ ഇങ്ങനെ കത്തി എരിഞ്ഞു പോകാറുണ്ട്. അതേപോലെ തന്നെ ചിലത് ഇങ്ങനെ ഒരേ ലൈറ്റിൽ, അതായത് നമുക്ക് ആ അതിന്റെ പ്രകാശത്തിന് മാറ്റം ഒന്നും സംഭവിക്കില്ല, അതിങ്ങനെ പോകും. അത് നമുക്ക് ഉപഗ്രഹമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ജസ്റ്റ് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇച്ചിരി സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. മറ്റേതും
0: കത്തിയാമരുന്നതും നല്ല സ്പീഡിലാണ് പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ പോകും, നമുക്കൊന്ന് കാണാനായിട്ടുള്ള ഒരു സമയം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ അത് കഴിയും. നമുക്കങ്ങനെ വളരെ കണ്ടിട്ടൊരാ ഒന്ന് ഓടിപ്പോയ ഇത് നോക്കൂ നോക്കൂ എന്ന് പറയാനുള്ളൊരു സമയം ഒന്നും കിട്ടില്ല. നമ്മൾ കണ്ടു എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ.
1: ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്,
0: ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്.
1: പക്ഷെ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഇങ്ങനെ ഈ ആകാശത്തൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആവും. മാത്രമല്ല ഇങ്ങനെ ആകാശത്ത് നോക്കി കുറെ നക്ഷത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും കുറെ ചോദ്യങ്ങളൊക്കെ വരും, ഇതെന്താണ് ഇതൊക്കെ എന്നൊക്കെ ഉള്ളത്.
0: അല്ല, ഞാൻ അങ്ങനെ പർപ്പസ്ഫുള്ളി നോക്കിയതല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോണോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കണ്ടതാണ്. കണ്ടപ്പോൾ ഭയങ്കര കൗതുകകരമായിരുന്നു, ഇത് കാണാൻ സാധിച്ചല്ലോ എന്നും ഉണ്ട്. അതോടൊപ്പം ഇങ്ങനെയൊക്കെ ആണല്ലോ നടക്കുന്നത് അല്ലേ ആകാശത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൗതുകകരമായി കാണാനുള്ളത് എന്നുള്ളൊരു സന്തോഷവും ഉണ്ടായിരുന്നു.
1: നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ നമുക്ക് അത് കണ്ടെത്താൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട്. ചിലപ്പോൾ ഈ രാത്രി സമയത്തേക്ക് ഇങ്ങനെ മിന്നി മിന്നി പോകും. അതായത് പ്ലെയിൻ ഒക്കെ ആയിരിക്കും പോകുന്നത്, പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു വെട്ടം മാത്രമാണ് കാണുന്നത്. ചില സമയത്ത് നമുക്കത് ഓർക്കില്ല ഇത് പ്ലെയിൻ ആണ് പോകുന്നതെന്നുള്ളത്. ഇത് എന്താണ് സംഭവം എന്ന് നോക്കും, പിന്നെയാണ് പിന്നെ നമുക്ക് മനസ്സിലാവും അത്.
0: അപ്പൊ ഡെയിലി ഇങ്ങനെയൊക്കെ കാണുന്നവരുണ്ടാവും. അതായത് ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കി ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഒരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനായിട്ടുള്ളൊരു ഇത് തോന്നും, എന്താണിത് എന്നുള്ളതൊക്കെ ആലോചിക്കാനൊക്കെ തോന്നും.
1: പൊതുവെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നക്ഷത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് അപ്പം നമുക്കൊരു തോന്നൽ വരാം, അവിടെ നിന്നും ആരെങ്കിലും നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ടാവുമോ, അപ്പം അവർ കാണുമ്പോൾ ഭൂമി എങ്ങനെ ആയിരിക്കും, അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്തായിരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ, വട്ടൊന്നുമല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും.
0: യെസ്, അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ വിമാനത്തിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ സമയമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്ത് ഈ സമയത്ത് ഇപ്പോൾ പോകണ്ടല്ലോ, ഇല്ല ലേറ്റ് ആയോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ളൊരു സമയമായിട്ടുണ്ട്.
1: അതെ, അപ്പം നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: തിരികെ വരാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫും. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും, ചെറിയൊരു ടാസ്കിലെ കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം. ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം ഇതായിരുന്നു, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അതായിരുന്നു കുസൃതി ചോദ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ, ആൻസറൊക്കെ അയച്ചോളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾക്കും ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അയക്കേണ്ട നമ്പർ 8848558785.
0: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. മെസ്സേജൊക്കെ വന്നിട്ടുണ്ടോ ശ്രീലക്ഷ്മി?
1: അതെ, തീർച്ചയായിട്ടും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടയുടെ ഒരു ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓണാശംസകൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അവിടെ സ്റ്റിക്കറൊക്കെ അതിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കടയുടെ കുറേ മൂന്ന് ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം, ഞാൻ മൻസൂർ കൊട്ടുകാടാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഈ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ ചേട്ടൻ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. സുഖമായിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചവറ നമുക്ക് വളരെയധികം അടുത്തായിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അതേപോലെ തന്നെ ചേട്ടാ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ, ചേട്ടൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജൊക്കെ അയക്കൂ. നമുക്ക് പിന്നീട് നമുക്ക് മറ്റൊരു മെസ്സേജ്, നമ്മുടെ കലച്ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുഞ്ഞിക്കിളികൾ ഉഷാറാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഉഷാറായിട്ട് നമ്മളിങ്ങനെ ലൈവ് ഇങ്ങനെ നടത്തിക്കൊണ്ട്

0: ഇരിക്കുകയാണ്, ലൈവിൽ കൂടി ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, യുദ്ധക്കളത്തിൽ ഇറങ്ങിയതുപോലെ എന്ന് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും എല്ലാവരുടെയും പനിയൊക്കെ മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ആശംസകൾ, നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ ചേച്ചിയും നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കല ചേച്ചിയൊക്കെ കാണാറുണ്ട്, നമ്മളെയൊക്കെ ഒന്ന് വന്ന് കാണാറുണ്ട്.
1: അതെ.
0: അപ്പോൾ മാത്രമല്ല, ചേച്ചി വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ

0: മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീത ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നല്ലൊരു ദിവസം നേരുന്നു, അതേപോലെ തന്നെ സുഖമായിരിക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ചേച്ചിയും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ. ആൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് കറക്റ്റ് ആൻസർ നമുക്ക് അയച്ചു തരണം, എങ്കിൽ മാത്രമേ നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പം തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ കുറേ ആൻസർ നമുക്ക് മനസ്സിൽ വരാൻ സാധിക്കും. നമ്മുടെ സരസ്വതി അമ്മയൊക്കെ ആൻസർ അയച്ചിട്ടുണ്ട്, അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല. അതേപോലെ ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വേഷം എന്ന ചിത്രത്തിലെ വേഷങ്ങൾ ജന്മങ്ങൾ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ രാജമുഖത്തിൽ ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആൻസർ മാത്രമാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ മാത്രം പോലെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ അയക്കാം.
1: അതെ, വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848 5785
0: അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മളുടെ മഴ ഉള്ള അല്ലേ, മഴയിലൂടെ നമ്മളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് മഴ. ഇപ്പം അതായത് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പൊതുവെ വിദ്യാഭ്യാസ അവധിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കയിടത്തും അവധിയാണ്.
1: അതെ, മഴയുണ്ട് നമുക്ക്, പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം മഴ കുറവാണ് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് സ്കൂളിൽ നിന്നും അവധിയില്ലാത്തത്. ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കുട്ടികൾ പറയുന്നത് എന്താ കൊല്ലത്തിന് വേണ്ടേ, കൊല്ലത്തിന് എന്താ അവധി ഇല്ലാത്തേന്നൊക്കെ ചോദിക്കുന്നു.
0: അവധി ഇല്ലെങ്കിലും പോകുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വിശേഷമുണ്ട്. രാവിലെ എണ്ണീറ്റ് കൊച്ചു കുട്ടികളുടെ കാര്യാട്ടോ, അപ്പം അവർ രാവിലെ എണ്ണീറ്റ് അവർക്ക് എണ്ണിക്കാൻ തന്നെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല മഴയും തണുപ്പുമാണ്. അപ്പോൾ അവർക്ക് രാവിലെ എണ്ണിട്ടിട്ട് ജോലി സ്കൂളിലൊക്കെ ഒന്ന് പോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മടി പിടിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ലീവ് എടുക്കാനായിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കും അല്ലേ?
1: അതെ.
0: അപ്പം ഇന്ന് പുതിയൊരു അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇന്ന് മുതൽ വീണ്ടും മഴ സജീവമാകും. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 5 താലൂക്കുകൾക്ക് അവധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും എന്നുള്ളൊരു അറിയിപ്പാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, 18 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഒരു പ്രവചനം വന്നിട്ടുള്ളത്. കോട്ടയം താലൂക്കിലും പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്കിലും ആലപ്പുഴയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇതിനോടൊപ്പം വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഴയ്ക്കൊപ്പം കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയും ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ, നമ്മളെപ്പോഴും ഒന്ന് അലേർട്ടായിട്ടിരിക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലകൾക്ക് അടുത്ത് താമസിക്കുന്നവരും അതേപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട് കടലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അല്ലേ? അപ്പോൾ ആ ഒരു ട്രോളിങ് കഴിഞ്ഞു, അതിനു മുന്നേ കാലാവസ്ഥ മോശമായിരുന്നു, സ്കൂൾ ഓപ്പണിംഗ് സമയത്തൊക്കെ കാലാവസ്ഥയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു ജോലി കാര്യങ്ങളൊക്കെ ഏർപ്പെടാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു ട്രോളിങ് വന്നു, അതിനുശേഷം വീണ്ടും ഇങ്ങനൊരു കാലാവസ്ഥയിൽ
1: കള്ളക്കടൽ പ്രതിഭാസമൊക്കെ വന്നു, പോകാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് നമ്മളോട് പറയുന്നത് പോകാതിരിക്കാൻ നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അത് നമുക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം മണിക്കൂറിൽ കാറ്റിങ്ങനെ വീശുന്നത് കാരണം നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല ഇത് എത്രയാണ് കാറ്റ് വീശുന്നത്, എപ്പോഴാണ് വീശുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കൊരു മുൻകൂറായിട്ട് നമുക്കിങ്ങനെ അലേർട്ടുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന്, എല്ലാവരും ജാഗ്രത പാലിക്കണം, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ ജാഗ്രതയും ശ്രദ്ധിക്കണം എന്ന് കൂടി പറയുകയാണ്.
1: യെസ്, അപ്പോ നമ്മളിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞു നമ്മുടെ കുട്ടികൾക്കൊക്കെ അവധി കൊടുക്കുന്ന, കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും അവധി ഇല്ലല്ലേ, അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കും, അതെ ഓരോ ദിവസം ഇങ്ങനെ വാർത്തയൊക്കെ ഇട്ട് നോക്കും, ഇന്ന് അവധി ഉണ്ടോ, ഇന്ന് അവധി ഉണ്ടോ, അപ്പൊ നമുക്ക് മാത്രം ഇങ്ങനെ അവധി ഒന്നും തരുന്നില്ല. അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കളക്ടറിന്റെ ഫേസ്ബുക്ക് പേജിൽ പരാതി പേരും

0: മഴയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അതെന്താ ഞങ്ങൾക്ക് അവധി തരാത്ത, മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ അവധി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പെരുമഴയാണ്. അപ്പോൾ സ്കൂളുകൾക്ക് അവധി നൽകുന്നതിന് കളക്ടർമാർക്ക് മുന്നിൽ ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കളക്ടർ നമുക്ക് അവധി തരുന്നില്ല, നമുക്ക് മഴയല്ലേ, രാവിലെ എണീക്കണ്ടേ എന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിലാണ് എല്ലാ കുട്ടികളും അല്ലേ. നമ്മൾ വീട്ടിലാണെങ്കിൽ കൂടിയും സ്കൂളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. മറ്റ് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതിന് കാണുമ്പോൾ സ്വന്തം ജില്ലയ്ക്ക് അവധി ആവശ്യപ്പെട്ടുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും നിവേദന പ്രളയമാണ് കളക്ടർമാരുടെ സമൂഹ മാധ്യമ പേജുകളിൽ ഇപ്പോൾ ചെന്നുകൊണ്ടേയിരിക്കുന്നത്. എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ചില നടപടിക്രമങ്ങൾ പാലിച്ചേ അവധി പ്രഖ്യാപിക്കാനാകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമോ അല്ലെങ്കിൽ നമുക്കറിയില്ല, അതെന്താ കളക്ടറിനൊരു അവധി തന്നാൽ എന്നേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും തരാൻ പറ്റത്തില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന റെഡ് അലേർട്ട് ജില്ലയിൽ പ്രഖ്യാപിച്ചാൽ പിന്നാലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാറാണ് പതിവ്. എന്നാൽ അതിൽ മാറ്റം വരാം. കാലാവസ്ഥാ അലേർട്ടുകൾ ഒരു സൂചനയാണ് നൽകുന്നത്, പ്രവചനം പോലെ അത് സംഭവിക്കണമെന്നില്ല. അതിനാൽ താലൂക്ക് തലത്തിൽ ശേഖരിക്കുന്ന മഴയുടെ ശക്തിക്കണക്ക് ജില്ലയിൽ ക്രോഡീകരിക്കും. റെഡ് അലേർട്ടിന് പുറമെ ജില്ലയിലാകെ ശക്തമായ മഴയും കൂടി ഉണ്ടെങ്കിലേ അവധി നൽകാൻ കളക്ടറിന് അനുവാദമുള്ളൂ. റെഡ് അലേർട്ടുകളിലും മഴയില്ലെങ്കിൽ അവധി വേണ്ടെന്ന് അപൂർവ സന്ദർഭങ്ങളിൽ കളക്ടർ തീരുമാനിക്കാറുണ്ട്. റെഡ് അലേർട്ട് അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്ന് മഴ വേണ്ട എന്ന് അപൂർവ ചില സമയങ്ങളിലൊക്കെ കളക്ടർ തീരുമാനിക്കാറുണ്ട്. അതോടൊപ്പം മഴയുടെ ശക്തി, വെള്ളക്കെട്ട്, ഉരുൾപൊട്ടൽ ഭീഷണി, നദിയിലെ ജലനിരപ്പ്, റോഡുകളുടെ അവസ്ഥ, തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും റിപ്പോർട്ടുകൾ എന്നിവ പരിഗണിച്ചാണ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ കളക്ടർ അവധി കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇനിയൊക്കെ ചെന്ന് കളക്ടറിൻ്റെ പേജിലൊക്കെ ചെന്നിട്ട് ഞങ്ങൾക്ക് എന്താ അവധി തരാത്തെന്നൊന്നും ആരും പരാതിയൊന്നും പറയരുതല്ലേ.
1: അതെ, അപ്പോൾ അതിനും കുറേ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു അവധിയൊന്നും നമുക്ക് തരാൻ സാധിക്കില്ല. പക്ഷേ പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണ് അവധി പ്രഖ്യാപിക്കുന്നത്, അന്ന് നല്ല വെയിലായിരിക്കും. നമുക്ക് ആ ഒരു വെയിൽ കണ്ടിട്ട് പിറ്റേന്ന് ദിവസം നമുക്ക് അവധി കാണില്ല. പക്ഷെ അന്ന് നമ്മൾ നല്ലപോലെ നനഞ്ഞിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അന്നൊക്കെ ഒരുപാട് ട്രോളൊക്കെ അതിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അവധി കിട്ടും
0: പറഞ്ഞിട്ടുണ്ട് കളക്ടറിൻ്റെ ഓഫീസിൽ നിന്ന്. ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമ്പോൾ വൈകും. ഇത്തരം സന്ദർഭങ്ങളിലേറെ വിമർശനം, അതായത് നല്ല മഴ പെയ്യുന്നുണ്ടായിരിക്കും, അപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കും. ഞാൻ പഠിക്കുന്ന ഒരു സമയത്ത് ഇതേപോലെ നല്ല മഴയായിരുന്നു, അന്ന് സ്കൂളുണ്ടായിരുന്നു. ഒരു രണ്ട് പീരീഡ് കഴിഞ്ഞപ്പോൾ അന്ന് അവധി പ്രഖ്യാപിച്ചു.
1: നമുക്കിങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കും. അപ്പോൾ നമ്മളെല്ലാവരും അന്ന് ഏതെങ്കിലും ഒരു ടഫ് സബ്ജക്ട് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ തുറക്കുമ്പോഴാണ്, ബുക്ക് തുറക്കുമ്പോഴാണ് നമുക്ക് അവധി പ്രഖ്യാപിക്കുന്നത്.
0: അതെ, അതേപോലെ എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ദൈവത്തിനോട് ഓ ദൈവമേ രക്ഷപ്പെട്ട് എന്നാ എക്സാം എഴുതണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ കിട്ടുന്ന അപ്ഡേറ്റ്സിനനുസരിച്ച് അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും.
1: അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:16. അപ്പോൾ നമ്മളൊരു കുസൃത ചോദ്യം ഉണ്ടായിരുന്നു, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്, ഇതായിരുന്നു ചോദ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഇന്ത്യയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: തിരികെ എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി.
7: ശ്രീലക്ഷ്മിയോടൊപ്പം പാർവതിയാണ് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് വിശേഷങ്ങളും നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ ശ്രീലക്ഷ്മി?
6: അതെ, അപ്പം നമുക്ക് ഒരുപാട് ആൻസർ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ, പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബാബുരഞ്ജൻ സാർ ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ സമയം 11:23 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വനജാം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാന്ത്വനം കുടുംബത്തിനൊരു തണുത്ത സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വനജാമ്മ, നല്ലൊരു സുപ്രഭാതം. വനജാമ്മയ്ക്ക് നമ്മൾ നേരെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. വനജാമ്മയും ഹാപ്പിയാണോ?

0: സുഖമായിട്ടിരിക്കുന്നു, എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ, നല്ല രീതിയിൽ പോകുന്നു എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അറിയാനായിട്ട്. അപ്പം അടുത്ത ബുധനാഴ്ച കർക്കിടകവാവാണ്. അതെ, അപ്പം നമുക്ക് തിരുമുല്ലാവാരത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ കർക്കിടകവാവിന്. എന്താണ് വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് ഓടി ഇങ്ങ് സാധാരണ വരുന്നത് പോലെ ഓടി ഇങ്ങ് വരാൻ പറ്റില്ല. നല്ല ബ്ലോക്കുണ്ട്, അതേപോലെ തന്നെ
1: നിയന്ത്രണങ്ങളും ഉണ്ട്
0: അതേപോലെ തന്നെ അന്ന് ഒരുപാട് പേര് നമ്മുടെ ഇവിടെ തിരുമുല്ലാവാരം ക്ഷേത്രത്തിൽ വരും. അതേപോലെ ബലി ഇടുന്നതിനൊക്കെ വളരെയധികം പ്രശസ്തമാണ് നമ്മുടെ ഒരു തിരുമുല്ലാവാരം ക്ഷേത്രം എന്ന് പറയുന്നത്.
1: അതെ,
0: അപ്പോൾ അന്ന് തന്നെ നല്ലൊരു തിരക്കൊക്കെയാണ്. മാത്രമല്ല വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ വനജാമ പറയാണ്, പണ്ടൊക്കെ ഓണം പോലെയാണ്, ബന്ധുക്കളൊക്കെ വരും, അവർക്കൊക്കെ ആഹാരം കൊടുക്കണം, ഓണത്തിൽ പകുതി വാവാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 12-ാം തീയതി കർക്കിടക വാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങൾ നമ്മുടെ ഇവിടേക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഒരു മാറ്റങ്ങളുണ്ട്.
1: കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
0: ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി തിരക്ക് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ വരുന്ന സമയത്ത് കർക്കിടക വാവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പന്തലൊക്കെ കിട്ടുന്നുണ്ട്, ഷീറ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തിരക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ചോദ്യമുണ്ടായിരുന്നു, നമ്മളുടെ ബാബുരാജൻ സാറ് ചോദിച്ച ചോദ്യം, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ആൻസർ അങ്ങ് പറഞ്ഞാൽ, ഇപ്പം 11:25 ഏകദേശം സമയമായിട്ടും. അപ്പം നമ്മളുടെ സരസ്വതി അമ്മ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചയ്ക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ പാട്ടിൻ്റെ വരി അറിയാത്തതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിനീഷ് അടിമാലിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, തേനീച്ചയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നുള്ളതാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജമുഖത്തിലെ ചേച്ചി പറഞ്ഞിരിക്കുന്നത്, അതിന് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് എന്നുള്ളൊരു ആൻസറാണ് കൂടുതലും വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞിരിക്കുന്ന ആൻസർ തേനീച്ചയ്ക്ക് പാടാൻ അറിയാത്തത് കൊണ്ട് എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ സരസ്വതി അമ്മ കറക്റ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ആൻസറൊക്കെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, പക്ഷെ സാരമില്ല, നമുക്ക് ഇനിയും ശരി ഉത്തരങ്ങൾ അയക്കാനായിട്ടൊക്കെ ഒരുപാട് ദിവസങ്ങളുണ്ടല്ലേ.
1: ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ള ആർജീസും ഒക്കെ വരുന്നതായിരിക്കും.
0: അതെ അതെ, അപ്പം എന്തായാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റിയൊരു ആൻസർ ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചത്. അതേപോലെ തന്നെ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട് ബാബുരാജൻ സാറ്, ഒരു നോക്ക് കാണാൻ എന്ന പടത്തിലെ ചന്ദനം കുറിയുമായി എന്ന് തുടങ്ങുന്ന പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പറയാണ്, എല്ലാ ഉത്തരവും ശരിയാണെന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പാടാൻ അറിയാത്തത് കൊണ്ടാണെങ്കിലും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണെങ്കിലും എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെങ്കിൽ അത് ആദ്യമേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനതങ്ങ് പറഞ്ഞേനെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ബാബുരാജൻ സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആൻസറും ശരിയാണെന്ന്. അപ്പോൾ ഇന്ന് എല്ലാവരും കറക്റ്റ് ആൻസറാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആർജേസൊക്കെ നാളെയും ബാക്കിയുള്ള ദിവസങ്ങൾ ശനിയാഴ്ച വരെയാണ് നമ്മുടെ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യമുള്ളത്. അപ്പോൾ ആ ലൈവിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആർജേസ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എത്തുന്നതാണ്.
1: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള സമയം ഇങ്ങനെ അടുത്ത് വരികയാണ്, 11:27 ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിന്ന് പോകാനുള്ള സമയമായിട്ട്. യെസ്, ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ലോക സമാധാന ബോധവൽക്കരണ ദിനം കൂടിയാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് ലോകമെമ്പാടും സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. യുദ്ധവും ആക്രമവും മനുഷ്യരാശിക്ക് സമ്മാനിക്കുന്നത് നാശവും ദുരിതവും മാത്രമാണെന്നും സമാധാനം, സഹിഷ്ണുത, പരസ്പര ബഹുമാനം എന്നിവയാണ് മികച്ച ഭാവിയിലേക്കുള്ള വഴി എന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വെക്കുന്നത്. യെസ്, അപ്പൊ ഇന്ന് ലോക സമാധാന ബോധവൽക്കരണ ദിനം കൂടിയാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട് ശ്രീലക്ഷ്മി.
0: അതെ, അപ്പൊ 11:28 ആയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് സമയം അധികം എടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം സംശയമല്ല കേട്ടോ, അത് എടുക്കാറുണ്ടായിരുന്നു. 11:31, 11:32 ഒക്കെ ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ ലൈവിൽ എല്ലാം ഇങ്ങനെ പറഞ്ഞു തീർക്കാനായിട്ട്. പലപ്പോഴും നമുക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടാറില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് പാട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് പാട്ട് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പം ഒരു ടാറ്റാ ബൈ ബൈ പറയാനുള്ള ഒരു സമയമായി. ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി,
1: ഞാൻ പാർവതി. അപ്പം നമ്മൾ പോകാനുള്ള സമയം എല്ലാവരും സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കുക. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ്.

0: പോഡ്കാസ്റ്റ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ബോധത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓർമ്മകളിലെ ഹിരോഷിമ. ആശയം, ആവിഷ്കാരം, ആതിര.

ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിയെ ഉണർന്നു തുടങ്ങുകയാണ്. പ്രഭാത കിരണങ്ങൾ നഗരത്തിൽ വ്യാപിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. വീടുകളിൽ പതിവ് പോലെ തന്നെ പ്രഭാത ഭക്ഷണത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ സൈക്കിൾ യാത്രക്കാരും നടയാത്രക്കാരും പതിവ് തെറ്റാതെ തിരക്കിലാണ്. നഗരം ദ്രുതഗതിയിൽ തന്നെ സജീവമായിക്കൊണ്ടേയിരിക്കുന്നു. തെരുവോരത്തെ നടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും വേഗത പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങിയിരിക്കുന്നു. പച്ചപ്പും ആധുനിക കെട്ടിടങ്ങളും ചേർന്ന മനോഹരമായൊരു നഗരം. വീഥികളിൽ ശുചിത്വം, ക്രമബന്ധമായ ഗതാഗതം, സൗഹൃദപരമായ ജനങ്ങൾ. ഇന്നത്തെ പോലെ അന്നും മനോഹരമായി തന്നെ, അസാധാരണത്വമൊന്നുമില്ലാതെ തന്നെ ഹിരോഷിമ നഗരം ഉണരുകയാണ്.

പക്ഷെ അന്നത്തെ ആ പ്രഭാതത്തിന് മറ്റൊരു കഥയുടെ തുടക്കമുണ്ടായിരുന്നു. മനോഹരമായ ആ നഗരത്തെ കാത്ത് ആകാശത്ത് പുതിയൊരു കഥ പിറന്നു. രാവിലെ കൃത്യം 8:15 ആകാശത്ത് ഒരു വിമാനം. അതിന്റെ വലിയ ശബ്ദം കേട്ട് കൗതുകത്തോടെ നഗരവാസികൾ അതിനെ നോക്കി നിന്നു. പക്ഷേ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു തുടങ്ങിയത് ഒരു അതിശക്തമായ പ്രകാശമാണ്, 100,000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ. എന്നാൽ ആ പ്രകാശം പെയ്തിറങ്ങിയത് 10,000ങ്ങളുടെ ജീവൻ അപഹരിച്ചുകൊണ്ടായിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ട അതിമനോ

3000 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന താപനിലകൾ മനുഷ്യജീവനുകൾ നിഴലുകളായി മാത്രം കല്ലുകളിൽ പതിപ്പിച്ചു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ നഗരത്തിൽ കറുത്ത നിറത്തിലുള്ള മഴ പെയ്യാൻ തുടങ്ങി. റേഡിയേഷൻ നിറഞ്ഞ ഈ കരിമഴ ദാഹിച്ചു വലഞ്ഞോടിയ ജനങ്ങൾ കുടിക്കുകയും അതവരുടെ ശരീരത്തിനുള്ളിൽ കടന്ന് റേഡിയേഷൻ ബാധിക്കാൻ കാരണമാകുകയും ചെയ്തു. 2nd World War ജപ്പാനെ വേഗത്തിൽ കീഴടക്കുന്നതിനായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ തന്ത്രമായിരുന്നു 1945 August 6 സംഭവിച്ച ഹിരോഷിമ അണുബോംബ് സ്ഫോടനം. ജപ്പാനെ നേരിട്ട് കരമാർഗം ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന കാരണത്താലാണ് ആണവായുധ പ്രയോഗം അവർ തീരുമാനിക്കുന്നത്. ഹിരോഷിമ ജപ്പാന്റെ പ്രധാന സൈനിക ആസ്ഥാനവും വ്യാവസായിക കേന്ദ്രവുമായതിനാൽ സൈനിക ശക്തിയെ തകർക്കാൻ ഈ നഗരത്തെ തന്നെ അവർ തിരഞ്ഞെടുത്തു. മലകളാൽ ചുറ്റപ്പെട്ട സമതല നഗരമായതിനാൽ അണുബോംബിന്റെ പ്രഹരശേഷി എത്രത്തോളമാണെന്ന് കൃത്യമായി അളക്കാൻ ഈ ഭൂപ്രകൃതി തന്നെ തന്ത്രപൂർവം അമേരിക്കൻ ടാർഗറ്റ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, യുദ്ധം പ്രഖ്യാപിച്ചതും അതിനു പിന്നിൽ പ്രവർത്തിച്ചതും ഭരണാധികാരികളും സൈനിക മേധാവികളുമാണ്. എന്നാൽ ആ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനം പോലും ചെലുത്താൻ കഴിയാത്ത സാധാരണ ജനങ്ങളാണ്. വലിയൊരു രാഷ്ട്രീയ സൈനിക മത്സരത്തിന്റെ ഇരകളായി മാറുകയായിരുന്നു അവർ.

സ്ഫോടനത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ ഹിബാകുഷ എന്നാണ് നാം വിളിക്കുന്നത്. എന്നാൽ അവരുടെ കഥകൾ പുസ്തകങ്ങളിലെ ഏതാനും പേജുകളിൽ ഒതുങ്ങുന്നവയല്ല. അവരുടെ ജീവിതം പിന്നീട് വർഷങ്ങളോളം വേദനയുടെ അധ്യായങ്ങളായിരുന്നു. റേഡിയേഷന്റെ ആഘാതം ശരീരത്തെ മാത്രമായിരുന്നില്ല തകർത്തത്, ജീവിതത്തെ കൂടിയായിരുന്നു. ക്യാൻസറുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾ, ചില കുടുംബങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളിലേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിന്റെ മുറിവുകൾ ഇന്നും ചിലരുടെ ജീവിതത്തിൽ നിശബ്ദമായി തന്നെ തുടരുകയാണ്. അതിനാൽ ഹിരോഷിമ ദിനം ഒരു ചരിത്ര ദിനമായി മാത്രം കാണാൻ സാധിക്കില്ല, അത് മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഹിരോഷിമ ദിനത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ എന്നും ലോകം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും ആഗ്രഹിക്കുന്നു.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: சாந்தனம் 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി വി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദ്വീപീതീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിയുടെ എ ഐ പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ വായ്പാ വിതരണവും ചടങ്ങിൽ നടക്കും. സംരംഭകരെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെയും ശക്തിപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി, കോഴഞ്ചേരി, തിരുവല്ല, കോട്ടയം താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകൾക്കും അവധിയാണ്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 26 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിക്ക് ആശ്വാസം. മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. മഴ മാറിയെങ്കിലും പടിഞ്ഞാറൻ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ കുമരകം, തിരുവാർപ്പ്, ഐമനം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതിയാണ്. കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞെങ്കിലും ഇവിടെയുള്ള വീടുകളും കടകളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ജോലികളാണ് ബാക്കിയുള്ളത്. ജില്ലയിൽ 180 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9752 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 19.96 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
0: കനത്ത മഴയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനായി ദുരിത മേഖലയിലേക്കുള്ള തിരുവനന്തപുരം നഗരസഭയുടെ വാഹനം യാത്ര തിരിച്ചു. നഗരസഭ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പത്തനംതിട്ട, റാന്നി മേഖലയിലേക്ക് 2 വാഹനങ്ങളാണ് ഇന്ന് യാത്ര തിരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നു. തിരുവല്ല താലൂക്കിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിയുന്നു. എന്നാൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ തിരുവല്ല, കോഴഞ്ചേരി താലൂക്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. ജില്ലയിൽ നിലവിൽ 115 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ മുന്നറിയിപ്പ്. നാളെ രാവിലെ 11:30 വരെ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും

0: ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ജില്ലയിലെ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ ട്രയൽ റൺ നടത്തും. ഈ സമയം 20 മിനിറ്റോളം പവർ ഹൌസിൽ നിന്നും പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടും. ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുള്ളതിനാൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നിലയം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെയും ജീവനക്കാരുടെയും സഹകരണത്തോടെ KSRTC മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡ് വിതരണം, 24 മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ പുനരാരംഭിച്ചു. മഴയും വെള്ളക്കെട്ടും മൂലമുള്ള ഗതാഗത തടസ്സം നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. മാറ്റിവച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്ന് ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി റെയിൽവേ. ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4 ഹുബ്ബള്ളിയിൽ നിന്നും ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിൻ കോട്ടയത്തു നിന്നും തിരുവോണ ദിവസം രാത്രി 10 പുറപ്പെടും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ എറണാകുളം കലൂരിൽ നിർവഹിക്കും. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി MJോൺ, VE അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ണം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 6 ലക്ഷത്തിലധികം AAY കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ 16 സൌജന്യ കിറ്റുകൾ നൽകും. 1000 രൂപയ്ക്ക് 21 അടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ്, 1500 രൂപയ്ക്ക് 25 അടങ്ങിയ ഉത്രാടം കിറ്റ്, 2000 രൂപയ്ക്ക് 30 അടങ്ങിയ തിരുവോണം കിറ്റ് എന്നിവയും സപ്ലൈകോ ലഭ്യമാക്കും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ഈ വർഷം മുതൽ ആദ്യമായാണ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. ഈ മാസം 12 കർക്കിടകവാവ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഓൺലൈൻ ബുക്കിംഗ് വന്നതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ആധാർ നമ്പറും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ബുക്കിംഗ് പൂർത്തിയാക്കാം. ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി 11 ബലിമണ്ഡപങ്ങളാണ് ഇത്തവണ ബലിതർപ്പണത്തിനായി തിരുവല്ലത്ത് ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗിനായി സമീപത്തെ ഗ്രൌണ്ടിലും സ്കൂളിലും സൌകര്യം ഏർപ്പെടുത്തും. ജില്ലയിലാകെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 14 ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണം നടക്കുന്നത്. വാവുബലി ചടങ്ങുകൾ നടക്കുന്ന ദിവസവും തലേദിവസം വൈകുന്നേരവും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ നിരീക്ഷണവും പരിശോധനകളും നടത്തും.
0: കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്ക സ്ഥിതി വിലയിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പോലീസ്, ആലുവ നഗരസഭ തുടങ്ങിയ വകുപ്പുകളുടെയും യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. മഴ വീണ്ടും ശക്തമായാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഈ മാസം 12 കർക്കിടകവാവ് ബലിതർപ്പണം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വ്യാജ ലോൺ ആപ്പ്, മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതായി റിപ്പോർട്ട്. ഇതിനെതിരെ കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായി കാനറ ബാങ്ക് ജനറൽ മാനേജറും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനറുമായ സന്തോഷ് VS പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3rd പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും.

സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ലോകാരോഗ്യ സംഘടനയും WHO യുണിസെഫും ആഗോളതലത്തിൽ പിന്തുണയ്ക്കുന്ന മുലയൂട്ടലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും ശ്രദ്ധയും: നേരത്തെ ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം പ്രോത്സാഹിപ്പിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള സമൂഹം, ജോലിസ്ഥലം, ആരോഗ്യ സംരക്ഷണ പിന്തുണ എന്നിവ മെച്ചപ്പെടുത്തുക. കുട്ടികളുടെ പോഷകാഹാര ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക. മുലപ്പാൽ ശക്തമായ രോഗപ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും അപകടകരമായ രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും കുട്ടികളുടെ അതിജീവനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയായി ആഗോള ആരോഗ്യ അസംബ്ലികൾ അംഗീകരിച്ചു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക സമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെയാണ് സഭ 2 മണിവരെ നിർത്തിവയ്ക്കാൻ സ്പീക്കർ ഓം ബിർള ഉത്തരവിട്ടത്.
1: മാന്യ സദസ്യഗൻ, മേ ആപ്സേ പുനഃ ആഗ്രഹ കർത്താ ഹൂ കി ദേശ് സൻസദ് കോ ചർച്ചാ സംവാദ് കേ രൂപ് മേ ദേഖ്നാ ചാഹതാ ഹൈ. ആപ് പ്രശ്നകാൽ മഹത്വപൂർണ സമയ ഹോതാ ഹൈ. ദേശ് കി ജനതാ പ്രശ്നകാൽ മേ ആപ്കേ പ്രശ്നോ ഔർ സർക്കാർ കേ ജവാബോ കോ സുന്നാ ചാഹതി ഹൈ. इसलिए मेरा आप लोगों से आग्रह है कि आप अपनी अपनी सीट पर विराजें. मैं सदन की कार्रवाई को चलाना चाहता हूं.
0: 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ നടപടികൾ 2:15 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ഇതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ കഴിയും. എല്ലാ രൂപത്തിലുമുള്ള മനുഷ്യ ശുചീകരണ പ്രവൃത്തികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജി ഒ വി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു രാജ്യം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സുഷമ സ്വരാജിനെ അനുസ്മരിച്ചു. 2014 മുതൽ 2019 വരെ കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല സുഷമ സ്വരാജ് വഹിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 6 ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ച സുഷമ സ്വരാജിന് 2020 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അസമിലെ പ്രളയക്കെടുതികൾ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അസമിനുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച അസം നാഗാലാന്റ് അതിർത്തിയിലെ ശിവസാഗർ ജില്ലയിലെ മഴക്കെടുതികൾ ശ്രീ ജെ പി നഡ്ഡ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: അമേരിക്കയിലെ യുജീനിൽ നടക്കുന്ന ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ്, ടി ധരണീധരൻ എന്നിവരും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ അമാനത് കംബോജുമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ വ്യാപാര സുരക്ഷ ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. സംഘർഷങ്ങൾക്കിടയിലും ചരക്ക് കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നതായി സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും 60 ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനു പുറമെ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന 3972 ഇന്ത്യൻ നാവികരെ വിജയകരമായി നാട്ടിലെത്തിക്കാനും സാധിച്ചതായും സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യ നടത്തിയ ശക്തമായ സമുദ്ര സുരക്ഷാ ഇടപെടലുകളുടെ തെളിവാണ് ഈ നടപടികൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ ആഴ്ച െ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ സ്റ്റേഷനിലെ SHOയുടെ ചുമതല DYSPക്ക് തന്നെയായിരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4 ഹുബളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിൻ കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10 പുറപ്പെടും. സെപ്റ്റംബർ ആദ്യവാരം വരെ പ്രത്യേക സർവീസുകളും ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിന്റെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെയും സേവന കാലാവധി 1 കൂടി ദീർഘിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നിയമന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 246 പോയിന്റ് ഉയർന്ന് 78826, നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 24649 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 2120 രൂപ വർദ്ധിച്ച് 1,09,800 രൂപയും ഗ്രാമിന് 13,725 രൂപയുമാണ് ഇന്നത്തെ വില. ഏരൻ ഉൾക്കടലിൽ സൌദിയുടെ എണ്ണക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിഭാഗം അറിയിച്ചു. വടക്കൻ ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ നടന്ന നീക്കത്തെ തുടർന്ന് കപ്പൽ തിരിച്ചുവിടാൻ നിർബന്ധിതമായി. യമനുമേലുള്ള ഉപരോധം മാറ്റം വരെ സൌദി കപ്പലുകൾ തടയുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. പാക് അധീന കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ബ്രിട്ടനിലെ കശ്മീരി പ്രവാസികൾ ബ്രാഡ്ഫോർഡിൽ പ്രതിഷേധ റാലി നടത്തി. സുരക്ഷാസേനയുടെ കടുത്ത അടിച്ചമർത്തലിലും റെയ്ഡുകളിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതായി റാലിയിൽ പങ്കെടുത്തവർ ആരോപിച്ചു. ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്ലോവാക്യയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ്, ഓസ്ട്രിയയിൽ 41.2 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ സർവ്വകാല റെക്കോർഡ് താപനില രേഖപ്പെടുത്തിക്കൊണ്ട് മധ്യ യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു. ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി എന്നിവിടങ്ങളിലും ചൂട് രൂക്ഷമാണ്. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 രാജ്യസഭ 2:15 നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക സമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി. വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really? We can grow together.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും പുന്നച്ചേല.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത

0: ശിശുപരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നീ രണ്ടു മൗലികാവകാശങ്ങളെക്കുറിച്ച് പൗരന്മാരായ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രാഥമിക വിവരങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് 19 മുതൽ 22 വരെ അനുച്ഛേദങ്ങളിലായാണ്. ആർട്ടിക്കിൾ 19(1)(a) മുതൽ (g) വരെയുള്ള വകുപ്പുകളിലായി 6 തരം സ്വാതന്ത്ര്യങ്ങളാണ് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത്. ആദ്യത്തേത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടനവും ആശയപ്രകാശനവും. രണ്ടാമത് പീസബിൾ അസംബ്ലി, സമാധാനപരമായി ആയുധങ്ങളില്ലാതെ കൂട്ടം ചേരാനുള്ള അവകാശം. അസോസിയേഷൻ ആൻഡ് യൂണിയൻ, സംഘടനകളും യൂണിയനുകളും ഉണ്ടാക്കാനുള്ള അവകാശം. ഫ്രീ മൂവ്മെന്റ്, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. അഞ്ചാമത്തെ അവകാശം റെസിഡൻസ് ആണ്, എവിടെയും താമസിക്കുവാനുള്ള അവകാശം. ആറാമത്തെ അവകാശം പ്രാക്ടീസിംഗ് എനി പ്രൊഫഷൻ ആൻഡ് കാരിയിങ് ഓൺ എനി ബിസിനസ്, ഇഷ്ടമുള്ള ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ നടത്താനുള്ള അവകാശം. ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ നമുക്ക് 7 സ്വാതന്ത്ര്യങ്ങൾ ലഭ്യമായിരുന്നു. എന്നാൽ അതിപ്പോൾ 6 കുറഞ്ഞു. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 19(1)(f)-ൽ ഉറപ്പു നൽകിയിരുന്ന സ്വത്തിന്മേലുള്ള മൗലികാവകാശം നീക്കം ചെയ്തതാണ് കാരണം. സ്വത്ത് മൗലികാവകാശമായി തുടരുന്നത് കൊണ്ട് രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമിയും മറ്റും ഏറ്റെടുക്കാൻ നേരിട്ട നിയമപ്രതിസന്ധികൾ ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഈ ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 19-ൽ ഉറപ്പാക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യം പൂർണ്ണമാണ് അഥവാ അബ്സല്യൂട്ട് ആണ് എന്ന് കരുതരുത്. ഈ സ്വാതന്ത്ര്യം റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമാണ്, അതായത് കാര്യകാരണ സഹിതമുള്ള നിയന്ത്രണങ്ങളാൽ പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണ്. അഭിപ്രായ പ്രകടനത്തിനും ആശയപ്രകാശനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഭാരതത്തിന്റെ അഖണ്ഡത, പരമാധികാരം, രാഷ്ട്രത്തിന്റെ സുരക്ഷ, വിദേശ രാഷ്ട്രങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധം എന്നിവയെ ബാധിക്കുന്നത് ആവരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. പൊതുസമാധാനത്തിന്റെയോ സഭ്യതയുടെയോ സാൻമാർഗികതയുടെയോ ലംഘനമാകാനും പാടില്ല. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കോടതി അലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതും അപകീർത്തികരമാകുന്നതും പാടില്ല. പല മൗലിക അവകാശങ്ങളും ഇത്തരം നീതിയുക്തമായ നിയന്ത്രണങ്ങളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ എല്ലാ മൗലിക അവകാശങ്ങളും അബ്സല്യൂട്ട് അഥവാ പൂർണ്ണമാണ് എന്ന് പറയാൻ കഴിയില്ല. മാധ്യമ സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമായി ഭരണഘടനയിൽ എവിടെയും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 19(1)(a) ഉറപ്പുതരുന്ന അഭിപ്രായ പ്രകടനത്തിനും ആശയപ്രകാശനത്തിനും ഒരു പൗരനുള്ള അവകാശത്തിന്റെ ഉള്ളിൽ തന്നെയാണ് മാധ്യമ സ്വാതന്ത്ര്യവും ഉൾക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസ് എന്ന മൗലികാവകാശത്തോടൊപ്പം റൈറ്റ് ടു ഫോം കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശവും മൗലികാവകാശമായി ചേർത്തിട്ടുണ്ട്. 2011-ലെ 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ കൂട്ടിച്ചേർക്കൽ നടത്തിയിരിക്കുന്നത്. ഇഷ്ടമുള്ള തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ തിരഞ്ഞെടുക്കാമെന്നുള്ളത് ഒരു പൗരന്റെ മൗലികാവകാശം.

ആണെന്ന് ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ തന്നെ മദ്യവ്യാപാരം മൗലികാവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 20 കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ പരിശോധിക്കാം. കുറ്റാരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരക്ഷണങ്ങളാണ് അനുച്ഛേദം 20 വിവരിച്ചിരിക്കുന്നത്. ഒരാളെ കുറ്റവിചാരണ ചെയ്യണമെങ്കിൽ അയാളിൽ ആരോപിതമായിരിക്കുന്ന കുറ്റകൃത്യം അപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമായിരിക്കണം. അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം നിർമ്മിച്ച് ഒരു പൗരനെ ശിക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ആ സമ്പ്രദായത്തെ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഒരാളെ ഒരേ കുറ്റത്തിന് 2 വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ നിയമം അനുവദിക്കുന്നില്ല. ഡബിൾ ജിയോപാഡി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഒരു കുറ്റാരോപിതന്റെ പേരിലുള്ള കുറ്റം തെളിയിക്കാൻ അയാൾക്കെതിരായി അയാൾ തന്നെ സാക്ഷിയാകാനും നിർബന്ധിക്കാൻ പാടില്ല. സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന ഈ സമ്പ്രദായവും നിരോധിച്ചിരിക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന തത്വത്തിന്റെ സാംഗത്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം 21 അടുത്തത്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്നത്. നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള അഥവാ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അനുസരിച്ചല്ലാതെ ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കുവാൻ പാടുള്ളതല്ല എന്നതാണ് ആർട്ടിക്കിൾ 21 അനുശാസിക്കുന്നത്. ജീവനും സ്വത്തിനും സ്റ്റേറ്റ് സംരക്ഷണം ഉറപ്പാക്കുന്നതും ഈ മൗലികാവകാശത്തിന്റെ ഭാഗമായാണ് എന്ന് പറയാം. റൈറ്റ് ടു ലീവ് അഥവാ ജീവിക്കാനുള്ള അവകാശം പോലെ റൈറ്റ് ടു ഡൈ മരിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് ലഭ്യമല്ല. ആത്മഹത്യാ ശ്രമം കുറ്റകരമാകുന്നത് അങ്ങനെയാണ്. ദയാവധം അഥവാ യുത്തനേഷ്യ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നുമില്ല. ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോഴും പൗരന്മാർക്ക് നിഷേധിക്കാനാവാത്ത 2 മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 ഉറപ്പു നൽകുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഉറപ്പു നൽകുന്ന അനുച്ഛേദം 21. ആർട്ടിക്കിൾ 21 ക്യാപിറ്റൽ എ എന്നൊരു വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ഇനി അറിഞ്ഞിരിക്കേണ്ടത്. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 2002 ഭേദഗതി വഴി ഭരണഘടനയിൽ ചേർത്ത അനുച്ഛേദമാണ് 21A. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യണമെന്ന് അനുശാസിക്കുന്ന മൗലികാവകാശമാണിത്. ഉണ്ണികൃഷ്ണൻ JP vs. സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 1993 എന്ന സുപ്രധാന സുപ്രീം കോടതി വിധിയിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ തുടർച്ച അഥവാ അനുബന്ധമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യാഖ്യാനിച്ചത്. അതിനെ തുടർന്ന് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കുകയുണ്ടായി. ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കോടതി വിധിയാണ് പൊതു ഇടങ്ങളിലെ പുകവലി നിരോധനം. 1999 ജൂലൈ 12 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ ചരിത്ര വിധി. ബസിലും ട്രെയിനിലും ഓഫീസുകളിലും വിനോദ കേന്ദ്രങ്ങളിലും പൊതുനിരത്തുകളിലും നിർബാധം തുടർന്നിരുന്ന പുകവലി നിസ്സഹായതയോടെ നിശബ്ദം സഹിച്ച പാസീവ് സ്മോക്കേഴ്സ് ആയി ജീവിക്കേണ്ടി വന്ന പൗരന്മാർക്ക് മറ്റുള്ളവരുടെ പുകവലിയിൽ നിന്ന് സംരക്ഷണം ലഭിച്ച അമൂല്യമായ നിയമ സംരക്ഷണമാണ് ഈ വിധി. ഇതേ തുടർന്ന് പാർലമെന്റ് പാസാക്കിയ പുകവലി നിയന്ത്രണ നിയമമായ COPTA കോപ്റ്റ വലിയ മാറ്റത്തിന് അടിവരയിട്ട നിയമനിർമ്മാണമാണ്. പുകയില ഉത്പന്നങ്ങളുടെ പരസ്യങ്ങളുടെ നിരോധനം, ഇത്തരം ഉത്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും സംബന്ധിച്ച നിയന്ത്രണം, പുകയില ഉത്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങൾ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പുകളുടെ പ്രദർശനം, 18 താഴെയുള്ള കുട്ടികൾക്ക് ഇവയുടെ വിൽപ്പന നടത്തുന്നതിനുള്ള നിരോധനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില ഉത്പന്നങ്ങളുടെ വ്യാപാര നിരോധനം ഒക്കെയും ഈ നിയമത്തെ തുടർന്ന് നിലവിൽ വന്ന നിബന്ധനകളാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമായ അനുച്ഛേദം 22 ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അറസ്റ്റിനെ സംബന്ധിക്കുന്നതാണ്. 1, അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ വ്യക്തിയെ അറിയിക്കുക. 2, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി തീരുമാനിക്കുന്ന അഭിഭാഷകനുമായി ചർച്ച ചെയ്യാനുള്ള അനുവാദം നൽകുക. 3, അറസ്റ്റ് ചെയ്ത് 24 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. 4, മജിസ്ട്രേറ്റിന്റെ അനുവാദമില്ലാതെ 24 ശേഷവും അറസ്റ്റ് ചെയ്ത ആളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാതിരിക്കുക എന്നിവ

യാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ സൂക്ഷിക്കാൻ അനുവദിക്കുന്ന നിയമങ്ങളും ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. കരുതൽ തടങ്കൽ അഥവാ പ്രിവന്റീവ് ഡിറ്റൻഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സഖാവ്

0: അധികാരം തീവ്രവാദ നിരോധനം ഇവ ലക്ഷ്യമാക്കി യു എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരവും രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിന് ഭീഷണിയാകുന്ന കള്ളക്കടത്ത് തടയുന്നതിനായി കൊഫെപോസ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ആക്ട് നിയമം അനുസരിച്ചും കരുതൽ തടങ്കൽ അനുവദനീയമാണ്. മൂന്നാമത്തെ മൗലിക അവകാശമായ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് വിശദീകരിക്കുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 23, 24. മനുഷ്യ കച്ചവടം അഥവാ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, നിർബന്ധിത തൊഴിൽ ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിപ്പിച്ച് പണിയെടുക്കുന്ന സമ്പ്രദായമാണിത്, മതിയായ വേതനം നൽകാതെ പണിയെടുപ്പിക്കുക, ബേഗർ എന്ന് ഇതറിയപ്പെടും, സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിച്ചുള്ള അസാൻമാർഗീയ പ്രവൃത്തികൾ ഒക്കെയും നിരോധിച്ചിരിക്കുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 23. ഏറെ പ്രശസ്തമായ ഏഷ്യാഡ് വർക്കേഴ്സ് കേസിൽ ഏഷ്യൻ ഗെയിംസ് മത്സരം നടന്ന ഏഷ്യാഡ് വില്ലേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട തൊഴിലാളികൾക്ക് നിയമാനുസൃത വേതനം നൽകാതിരുന്നത് ആർട്ടിക്കിൾ 23 പ്രകാരം നിരോധിച്ചിരിക്കുന്ന നിർബന്ധിത തൊഴിൽ വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് കോടതി കണ്ടെത്തുകയും അവർക്ക് നിയമാനുസൃതമായ വേതനം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ലേബർ അഥവാ ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 ഉറപ്പു നൽകുന്നത്. അപായകരമായ പ്രവർത്തന രീതി ഹസാർഡസ് പ്രോസസ് അവലംബിച്ച് പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലും ഖനികളിലും സമാന തൊഴിലിടങ്ങളിലും 14 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കരുത് എന്ന നിർദ്ദേശമാണ് അനുച്ഛേദം 24 അടങ്ങിയിരിക്കുന്നത്. MC മേത്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന സുപ്രധാന വിധിനായത്തിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശിവകാശിയിലെ തീപ്പെട്ടി കമ്പനികളിൽ പണിയെടുത്തിരുന്ന 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ബാലവേല നിരോധിക്കുകയും ഒപ്പം അവരുടെ വിദ്യാഭ്യാസ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. June 12 ബാലവേല നിരോധന ദിനമായും July 30 ആഗോള മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായും ആചരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഭരണഘടനയുടെ 19 മുതൽ 22 വരെ അനുച്ഛേദങ്ങളായി വിവരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ചും അനുച്ഛേദങ്ങൾ 23-ലും 24-ലുമായി പ്രതിപാദിച്ചിരിക്കുന്ന ചൂഷണത്തിനെതിരായുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ വിവരണമാണ്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: அவள்.
1: ரேடியோ சாந்தனம் 90.4 FM. Stay tuned. ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? നല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല.

0: സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
7: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓർമ്മകളിലെ ഹിരോഷിമ. ആശയം, ആവിഷ്കാരം, ആതിര.

ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിയെ ഉണർന്നു തുടങ്ങുകയാണ്. പ്രഭാത കിരണങ്ങൾ നഗരത്തിൽ വ്യാപിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. വീടുകളിൽ പതിവ് പോലെ തന്നെ പ്രഭാത ഭക്ഷണത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ സൈക്കിൾ യാത്രക്കാരും നടയാത്രക്കാരും പതിവ് തെറ്റാതെ തിരക്കിലാണ്. നഗരം ദ്രുതഗതിയിൽ തന്നെ സജീവമായിക്കൊണ്ടേയിരിക്കുന്നു. തെരുവോരത്തെ നടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും വേഗത പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങിയിരിക്കുന്നു. പച്ചപ്പും ആധുനിക കെട്ടിടങ്ങളും ചേർന്ന മനോഹരമായൊരു നഗരം. വീഥികളിൽ ശുചിത്വം, ക്രമബന്ധമായ ഗതാഗതം, സൗഹൃദപരമായ ജനങ്ങൾ. ഇന്നത്തെ പോലെ അന്നും മനോഹരമായി തന്നെ, അസാധാരണത്വമൊന്നുമില്ലാതെ തന്നെ ഹിരോഷിമ നഗരം ഉണരുകയാണ്.

പക്ഷെ അന്നത്തെ ആ പ്രഭാതത്തിന് മറ്റൊരു കഥയുടെ തുടക്കമുണ്ടായിരുന്നു. മനോഹരമായ ആ നഗരത്തെ കാത്ത് ആകാശത്ത് പുതിയൊരു കഥ പിറന്നു. രാവിലെ കൃത്യം 8:15 ആകാശത്ത് ഒരു വിമാനം. അതിന്റെ വലിയ ശബ്ദം കേട്ട് കൗതുകത്തോടെ നഗരവാസികൾ അതിനെ നോക്കി നിന്നു. പക്ഷേ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു തുടങ്ങിയത് ഒരു അതിശക്തമായ പ്രകാശമാണ്, 100,000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ. എന്നാൽ ആ പ്രകാശം പെയ്തിറങ്ങിയത് 10,000 ജീവൻ അപഹരിച്ചുകൊണ്ടായിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ആ ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് ആ വലിയ പ്രകാശം വിഴുങ്ങി.

3000 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന താപനിലകൾ മനുഷ്യജീവനുകൾ നിഴലുകളായി മാത്രം കല്ലുകളിൽ പതിപ്പിച്ചു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ നഗരത്തിൽ കറുത്ത നിറത്തിലുള്ള മഴ പെയ്യാൻ തുടങ്ങി. റേഡിയേഷൻ നിറഞ്ഞ ഈ കരിമഴ ദാഹിച്ചു വലഞ്ഞോടിയ ജനങ്ങൾ കുടിക്കുകയും അതവരുടെ ശരീരത്തിനുള്ളിൽ കടന്ന് റേഡിയേഷൻ ബാധിക്കാൻ കാരണമാകുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ വേഗത്തിൽ കീഴടക്കുന്നതിനായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ തന്ത്രമായിരുന്നു 1945 ഓഗസ്റ്റ് 6 സംഭവിച്ച ഹിരോ

ഹിരോഷിമ അണുബോംബ് സ്ഫോടനം. ജപ്പാനെ നേരിട്ട് കരമാർഗം ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന കാരണത്താലാണ് ആണവായുധ പ്രയോഗം അവർ തീരുമാനിക്കുന്നത്. ഹിരോഷിമ ജപ്പാന്റെ പ്രധാന സൈനിക ആസ്ഥാനവും വ്യാവസായിക കേന്ദ്രവുമായതിനാൽ സൈനിക ശക്തിയെ തകർക്കാൻ ഈ നഗരത്തെ തന്നെ അവർ തിരഞ്ഞെടുത്തു. മലകളാൽ ചുറ്റപ്പെട്ട സമതല നഗരമായതിനാൽ അണുബോംബിന്റെ പ്രഹരശേഷി എത്രത്തോളമാണെന്ന് കൃത്യമായി അളക്കാൻ ഈ ഭൂപ്രകൃതി തന്നെ തന്ത്രപൂർവം അമേരിക്കൻ ടാർഗറ്റ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, യുദ്ധം പ്രഖ്യാപിച്ചതും അതിനു പിന്നിൽ പ്രവർത്തിച്ചതും ഭരണാധികാരികളും സൈനിക മേധാവികളുമാണ്. എന്നാൽ ആ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനം പോലും ചെലുത്താൻ കഴിയാത്ത സാധാരണ ജനങ്ങളാണ്. വലിയൊരു രാഷ്ട്രീയ സൈനിക മത്സരത്തിന്റെ ഇരകളായി മാറുകയായിരുന്നു അവർ.

സ്ഫോടനത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ ഹിബാകുഷ എന്നാണ് നാം വിളിക്കുന്നത്. എന്നാൽ അവരുടെ കഥകൾ പുസ്തകങ്ങളിലെ ഏതാനും പേജുകളിൽ ഒതുങ്ങുന്നവയല്ല. അവരുടെ ജീവിതം പിന്നീട് വർഷങ്ങളോളം വേദനയുടെ അധ്യായങ്ങളായിരുന്നു. റേഡിയേഷന്റെ ആഘാതം ശരീരത്തെ മാത്രമായിരുന്നില്ല തകർത്തത്, ജീവിതത്തെ കൂടിയായിരുന്നു. ക്യാൻസറുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾ, ചില കുടുംബങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളിലേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിന്റെ മുറിവുകൾ ഇന്നും ചിലരുടെ ജീവിതത്തിൽ നിശബ്ദമായി തന്നെ തുടരുകയാണ്. അതിനാൽ ഹിരോഷിമ ദിനം ഒരു ചരിത്ര ദിനമായി മാത്രം കാണാൻ സാധിക്കില്ല, അത് മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഹിരോഷിമ ദിനത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ എന്നും ലോകം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും ആഗ്രഹിക്കുന്നു.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ.

0: നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി

0: പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
1: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
2: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ

0: സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം 25,000 രൂപ, രണ്ടാം സമ്മാനം 5,000 രൂപ, മൂന്നാം സമ്മാനം 3,000 രൂപ, നാലാം സമ്മാനം 2,000 രൂപ, അഞ്ചാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
9: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
10: ഹായ്, ഹലോ, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇമ്പമേറിയ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ഒരു കുടക്കീഴിൽ 1985 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ഫിലിം ജോഷിയുടെ സംവിധാനം, ശങ്കർ, മാധവി, നെടുമുടി വേണു എന്നിവർ പ്രധാന വേഷങ്ങളിൽ, കഥാ തിരക്കഥ കലൂർ ഡെന്നിസ്, AR മുകേഷ് എന്നിവർ ചേർന്ന്. ഇതിലെ ഗാനങ്ങൾ മികച്ചവയാണ്. പൂവച്ചൽ ഖാദറിന്റെ ഇമ്പമാർന്ന വരികൾ, പ്രണയിക്കാൻ അനുവാദം ചോദിക്കുന്ന ഈ വരികൾ എഴുതിയ കവി അനുഗ്രഹീതൻ തന്നെ. ഇഷ്ടം ഇത്രയും മനോഹരമായി അറിയിക്കുന്ന ഒരു ഗാനം മലയാളത്തിലില്ല. ജോൺസൺ മാസ്റ്റർ കല്യാണി രാഗത്തിൽ ഈണ നൽകിയ ഗാനം, മാസ്റ്ററുടെ മാജിക്. ഗാനഗന്ധർവന്റെ ആലാപനം കൂടിയായപ്പോൾ പ്രണയ നിർഭരമായി.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീതി തുടരുന്നു. എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് 1983 തിയേറ്ററുകളിലെത്തിയ ചിത്രം. ഫാസിലിന്റെ രചനയും സംവിധാനവും ഭരത് ഗോപി, മോഹൻലാൽ, ശാലിനി, സംഗീത നായിക്, പൂർണിമ ജയറാം എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. സിനിമയുടെ പേര് എന്റെ മാമാട്ടുക്കുട്ടിയമ്മയ്ക്ക് എന്നായിരുന്നുവെങ്കിലും സിനിമയുടെ പോസ്റ്റർ അടിച്ചപ്പോൾ പേര് മാറി എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്നാണ് അച്ചടിച്ചു വന്നത്. പോസ്റ്ററിൽ വന്ന മാമാട്ടിക്കുട്ടിയമ്മ എന്ന പേര് ചലച്ചിത്രത്തിലുള്ള മാമാട്ടുക്കുട്ടിയമ്മ എന്ന പേരിനേക്കാൾ പ്രശസ്തമാവുകയും ചെയ്തു. ബേബി ശാലിനിയുടെ ആദ്യ ചിത്രം. ബിച്ചു തിരുമല സാറിന്റെ

0: Radio Santanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി

0: മഹീന്ദ്ര താർ ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: മൗനരാഗം 1986 റിലീസായ തമിഴ് റൊമാൻറ്റിക് നാടക ചലച്ചിത്രമാണ് മൗനരാഗം. മണിരത്നം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം. ചിത്രത്തിൽ മോഹൻ, രേവതി എന്നിവരാണ് പ്രധാന വേഷത്തിൽ. കാർത്തിക് അതിഥി വേഷത്തിൽ എത്തുന്നു. മരിച്ചുപോയ കാമുകന്റെ ഓർമ്മയിൽ ജീവിക്കുന്നുവെങ്കിലും അവളുടെ പിതാവ് അറേഞ്ച് ചെയ്ത വിവാഹത്തിന് നിർബന്ധിതയായ ദിവ്യ എന്ന സ്വതന്ത്ര മനസ്സുള്ള കോളേജ് പെൺകുട്ടിയുടെ ജീവിതമാണ് സിനിമ പറയുന്നത്. ഭൂതകാലത്തെ മുറുകെ പിടിക്കുന്നതിനും വർത്തമാനകാലവുമായി പൊരുത്തപ്പെടുന്നതിനും ഇടയിലുള്ള ദിവ്യയുടെ ആന്തരിക സംഘർഷമാണ് കഥ പിന്തുടരുന്നത്. വാലിയുടെ അർത്ഥവത്തായ വരികൾക്ക് മാസ്ട്രോ ഇളയരാജയുടെ സംഗീതം, ജാനകി അമ്മയുടെ തേനൂർന്ന ആലാപനം, ആ എവർഗ്രീൻ തമിഴ് സോങ്,
3: ചിന്ന ചിന്ന വണ്ണക്കോയിൽ കൊഞ്ചി കൊഞ്ചി കോബുതമ്മ പുരിയാത ആനന്ദം,

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗാനവീഥിയിലെ അടുത്ത ഗാനത്തിലേക്ക്. ഉണ്ണികളെ ഒരു കഥ പറയാം. 1987 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. കമലിന്റെ കഥയ്ക്ക് ജോൺ പോളിന്റെ തിരക്കഥ. മോഹൻലാലും കാർത്തികയും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. അനാഥനായ എബിയുടെ റോളാണ് മോഹൻലാൽ ചെയ്തത്. അനാഥരായ കുറെ കുട്ടികളുടെ സംരക്ഷണം എബി ഏറ്റെടുക്കുന്നു ഈ ചിത്രത്തിൽ. സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം. 37 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയുടെ അഭിനേതാക്കളും അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരും ഒന്നിച്ചു ചേർന്ന് ഒരു ഗെറ്റുഗ നടത്തിയിരുന്നു 7 മാസം മുമ്പ്. മനോഹരമായ പരിപാടി. 37 വർഷങ്ങൾക്ക് ശേഷം ഉണ്ണികളോടൊപ്പം ലാലേട്ടനും കാർത്തികയും. ബിച്ചു തിരുമലയുടെ സുന്ദരമായ ജീവനുള്ള വരികൾ. ഔസേപ്പച്ചന്റെ തനതായ ഈണം. നൊസ്റ്റാൾജിക് എവർഗ്രീൻ സോങ്. ദാസേട്ടന്റെ മനോഹരമായ ആലാപനം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്, എന്റെ സൂര്യപുത്രിക്ക്. 1991 തിയേറ്ററിലെത്തിയ മലയാള ചലച്ചിത്രം. ഫാസിലിന്റെ തിരക്കഥയും സംവിധാനവും. വൺ ഹിറ്റായിരുന്നു സിനിമ. മികച്ച സാമ്പത്തിക വിജയവും നേടി. സുരേഷ് ഗോപി, അമല, ശ്രീവിദ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വേഷമിട്ടു. പൊട്ടിത്തെറിച്ച ഒരു മരംകേറി പെണ്ണായി അമല തകർത്തഭിനയിച്ച ചിത്രമാണ് എന്റെ സൂര്യപുത്രിക്ക്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഭാഗ്യലക്ഷ്മിക്ക് നേടിക്കൊടുത്ത ചിത്രം. ബിച്ചു തിരുമലയുടെ ഈണത്തിനൊത്ത വരികൾ, ഇളയരാജയുടെ വെസ്റ്റേൺ സ്റ്റൈൽ കോമ്പോസിഷൻ, ചിത്ര ചേച്ചിയുടെ ആലാപനം, യുവത്വത്തിന്റെ ആഘോഷം നിറഞ്ഞ പാട്ട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: கொல்லம் 9446340979
1: அம்மாத் ஷீட்ஸ் பிரைவேட் லிமிடெட்.
0: நீங்களுடைய விசுவாசத்திலே நமக்கு ஒருமிச்சு வளராம்.
1: Really, we can grow together.
2: கொல்லங்கார்க்கான இப்போ ஏற்றவும் ஜோலி. கொல்லத்தின்டே சொந்தம் ஜோலி சில்க்ஸ் கூடுதல் சௌகரியங்களோட கலெக்ஷனுகளோட நவீகரிச்சு ரீலோஞ்ச் செய்தில்லே.
3: இதனோட அனுபவிச்சு ஜோலி சில்க்ஸில் நின்னும் ஜோய் ஆலுகாஸில் நின்னும் ஷாப் செய்யுனவர்க்கு நறுக்கெடுப்பிலுடைய பம்பர் சமானமாய் மஹிந்திரா தார் ஆழ்ச்சிதோறும் ஏதர் ஸ்கூட்டர்கள், ஹோம் அப்ளைன்சஸ், மொபைல் போனுகள், கிஃப்ட் வவுச்சர்கள் என்னிவ சமானமாய் நேராம்.
4: ஜோலி சில்க்ஸ் அண்ட் ஜோய் ஆலுகாஸ், கான்வென்ட் ஜங்ஷன், கொல்லம்.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഗതാഗത നിയമലംഘനം റോഡ് സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് മുന്നറിയിപ്പ് നൽകി. ചേംബറിൽ ചേർന്ന റോഡ് സുരക്ഷാ സമിതി യോഗത്തിൽ അധ്യക്ഷയായ ജില്ലാ കളക്ടർ അപകട സാധ്യത ഉയർത്തുന്ന ബസ് സ്റ്റോപ്പുകൾ പുനഃക്രമീകരിക്കണമെന്നും വ്യക്തമാക്കി. യോഗത്തിൽ RTO, AK ദിലു, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പാട്ട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ ഓഗസ്റ്റ് 6 രാത്രി 11:30 വരെ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി, വ്യാജമദ്യം എന്നിവയുടെ വ്യാപനം തടയാൻ പരിശോധന കൂടുതൽ ശക്തമാക്കണമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. വിവിധ വകുപ്പുകൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ ഉത്സവ സമയത്തെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പ് സ്ട്രൈക്കിംഗ് ഫോഴ്സുകളെ രൂപീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണെന്ന് കളക്ടർ അറിയിച്ചു. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഭരണസമിതി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാർ, പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ പ്രതിനിധികൾ എന്നിവർക്കായാണ് സംഘടിപ്പിച്ചത്. പദ്ധതിയിലൂടെ സുനാമി ദുരന്ത ലഘൂകരണ പദ്ധതികൾ, ഒഴിപ്പിക്കൽ വഴികൾ ഉൾപ്പെടുന്ന മാപ്പുകൾ, അവബോധ ക്ലാസുകൾ, മോക് ഡ്രില്ലുകൾ തുടങ്ങി വിവിധങ്ങളായ സൂചകങ്ങൾ മുൻനിർത്തി തീരദേശ ഗ്രാമങ്ങൾക്ക് സുനാമി റെഡി അന്താരാഷ്ട്ര സാക്ഷ്യപത്രം ലഭിക്കും. ആലപ്പാട് പഞ്ചായത്ത് റോട്ടറി ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിക്ക് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ADM നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ത്രിദീപ് അധ്യക്ഷനായ യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനു മോൻ, ജില്ലാ ഹസാർഡ് അനലിസ്റ്റ് പ്രേംജി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് റേഷൻ കാർഡുകളിലൂടെ കൂടുതൽ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുമെന്ന് കളക്ടർ അറിയിച്ചു. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 30 കിലോഗ്രാം അരിയും 2 കിലോഗ്രാം ഗോതമ്പും സൌജന്യമായി നൽകും. 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും നൽകും. എല്ലാ വിഭാഗം കാർഡുടമകൾക്കും കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിലൂടെ ഓണക്കാലത്തെ വിലക്കയറ്റ സാധ്യത തടഞ്ഞു നിർത്തുകയാണ് ലക്ഷ്യമെന്ന് കളക്ടർ അറിയിച്ചു. പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും സൌജന്യം. നീലക്കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം 4 രൂപ നിരക്കിൽ നൽകും. കാർഡിന് 3 കിലോ അരി 10.90 രൂപയ്ക്കും 10 കിലോഗ്രാം അരി 26 രൂപ നിരക്കിലും 2 കിലോഗ്രാം ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. വെള്ളക്കാർഡിന് 7 കിലോഗ്രാം അരി 10.90 രൂപ നിരക്കിലും 10 കിലോഗ്രാം അരി 26 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. തവിട്ട് കാർഡിന് 2 കിലോഗ്രാം അരി 10.90 രൂപ നിരക്കിലും പ്രത്യേകം വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പ് 8.70 രൂപ നിരക്കിലും വിതരണം ചെയ്യും. വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞക്കാർഡിന് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടറിൽ 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് 1.5 ലിറ്ററും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട്. കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കാർഡ് സെപ്റ്റംബർ 30 അക്ഷയ സെന്റർ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം. വിശദവിവരങ്ങൾക്ക് 0474279248 നമ്പർ ഒരിക്കൽ കൂടി 0474279248. ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി നഗരശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആശ്രാമം മൈതാനവും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. 10 ദിവസം നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ബുധനാഴ്ച രാവിലെ ആശ്രാമം മൈതാനത്ത് മേയർ AK ഹാഫീസ് ഉദ്ഘാടനം ചെയ്തു. വെണ്ടാർ ശ്രീ വിദ്യാധിരാജ മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ DL അഡ്മിഷൻ തുടങ്ങി.

0: വിശദ വിവരങ്ങൾക്ക് 9946323730 നമ്പർ ഒരിക്കൽ കൂടി 9947738963. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശമായ കാലാവസ്ഥയ്ക്കും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്നു രാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM-മായി ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.

0: 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തും വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റ്
1: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇവർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മാച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd 3,000, 4th 2,000, 5th ₹1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
10: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
11: ചരിത്രത്തിൽ ഇന്ന് 6 August. അമേരിക്ക ഹിരോഷിമയിലും നഗസക്കിയിലും അണുബോംബ് വർഷിച്ചതും നാസിയുടെ റോബോട്ടിക് വാഹനം ചൊവ്വയിലിറങ്ങിയതും മദ്രാസ് ഹൈക്കോടതി സ്ഥാപിതമായതുമൊക്കെ ഒരു 6 August. 6 August ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് 6 August. 1945 August 6, 2nd World War സമയം. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചു. രണ്ട് ആക്രമണങ്ങളും ഇപ്പോഴും സായുധ പോരാട്ടത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒരേ ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നു. 140,000 പേർ

0: ാണ് ഈ ദുരന്തത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. നാസയുടെ റോബോട്ടിക് വാഹനം ചൊവ്വയിലിറങ്ങിയത് 2012 ജൂലൈ 6 റോബോട്ടിക് റോവർ ക്യൂരിയോസിറ്റി ചൊവ്വയുടെ സയൻസ് ലബോറട്ടറി എന്നും അറിയപ്പെടുന്നു. 2011 നവംബർ 26 വിക്ഷേപിച്ച വാഹനം ചൊവ്വയിലെ ഗെയിൽ ഗർത്തത്തിനുള്ളിലെ എയിലേസ് പാലസിൽ 2012 ഓഗസ്റ്റ് 6 എത്തി. ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു മദ്രാസ് ഹൈക്കോടതി സ്ഥാപിതമായത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ചിത്തരഞ്ജൻ ദാസും മറ്റ് കോൺഗ്രസ് നേതാക്കളും ചേർന്ന് വന്ദേ മാതരം എന്ന പത്രം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് 1906 ഓഗസ്റ്റ് 6. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സാമ്പത്തിക കരാർ ഒപ്പുവച്ചത് 2001 ഓഗസ്റ്റ് 6. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ബോംബെയിൽ ജനിച്ചത് 1986 ഓഗസ്റ്റ് 6. ജെറിട്രൂഡ് എഡർലി ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ വനിതയായത് 1926 ഓഗസ്റ്റ് 6. പാകിസ്ഥാൻ സൈനികർ കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോൾ അതിക്രമിച്ചു കടന്നത് 1965 ഇന്നേ ദിവസമായിരുന്നു. അത് ഇന്ത്യ പാക് യുദ്ധത്തിന് തുടക്കം കുറിച്ചു. കൊളോണിയൽ ഭരണകാലത്തെ ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ സുരേന്ദ്ര ബാനർജിയുടെ ചരമദിനമാണ് ഇന്ന്. 1925 ഓഗസ്റ്റ് 6 അദ്ദേഹം അന്തരിച്ചത്. ആധുനിക ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നായ ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ സ്ഥാപകൻ കൂടിയാണ് ബാനർജി.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: संस्थायां भारतस्य कुन्तक्षेपकौ आशीष यादव टी धरणीधरनः तथा चक्रक्षेपिका अमानत कम्बोज च स्वप्रतिस्पर्धानाम् अन्तिमचक्रं प्रविष्टवन्तः इति वार्ताः।
1: Nothing better than this. Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: Akashavani. Namaskaram. Pradeshika Vartagal. Vaikunnathu Sophia Daniel. പ്രധാന വാർത്തകൾ. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ. പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണിച്ച ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നീറ്റ് വിഷയത്തിൽ പലതവണ നടപടികൾ തടസ്സപ്പെട്ട സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസമിലെ NH-15 ഗുവാഹത്തിക്ക് സമീപമുള്ള 4-വരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ നിലവിലെ രീതിക്ക് പകരം JEE മാതൃകയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുകയാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഫൈമ ആവശ്യപ്പെട്ടു. കേസ് August 19 മാറ്റി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കും. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ചടങ്ങിൽ വായ്പാ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നിലവിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസ്

0: സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ലോ ആൻഡ് ഓർഡർ ADGP പദ്ധതിയുടെ ചുമതല. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ഓരോ പൌരനും മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കും. ജനമൈത്രി പോലീസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
0: നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി KSRTCയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ അതിർത്തിയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടപടികൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജില്ലയിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തും പണവും കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM ശ്രീനിവാസൻ അറിയിച്ചു. ലഹരിക്കടത്തിൽ പിടികൂടുന്നവരിൽ അത് ഉപയോഗിക്കുന്നതിനായി കാരിയർമാരാവുന്നവരുമുണ്ട്. എക്സൈസ് പിടിയിലാവുന്ന പ്രതികളും ബന്ധുക്കളും താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച് വിമുക്തി ചികിത്സ നൽകാൻ വകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500+ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ ശ്രവ്യ സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ തപാൽ വകുപ്പ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 പ്രകാശനം ചെയ്യും. ഇതിനൊപ്പം സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും പുറത്തിറക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് അടക്കമുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
4: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിനിടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 15 mm മുകളിലുള്ള ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറയുകയായിരുന്നു. മഞ്ഞ ജാഗ്രത നിലവിലുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി, കവരത്തി, അമിനി, അഗത്തി തുടങ്ങിയിടങ്ങളിലും ഉച്ച മുതൽ മിതമായ മഴ ലഭിക്കുന്നുണ്ട്.
0: കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് നടപടി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: മലയോര മേഖലകളിലെ മണ്ണിൽ ഗണ്യമായ അളവിൽ ജലാംശം വർദ്ധിച്ചതിനാൽ റാന്നി, കോന്നി തുടങ്ങിയ താലൂക്കുകളിലും മറ്റു താലൂക്കുകളിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലും കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ നിർബന്ധമായും മാറണം. ജില്ലയിൽ 143 ക്യാമ്പുകളിലായി 10378 പേരാണ് ഉള്ളത്.
0: കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ് കേരളയും ഇൻഫോസിസും സംയുക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ലബോറട്ടറിയായ ലാബ് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഗ്രാമീണ, ആദിവാസി, മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ജനുവരി 15-നകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓർമ്മകളിലെ ഹിരോഷിമ. ആശയം, ആവിഷ്കാരം, ആതിര.

ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിയെ ഉണർന്നു തുടങ്ങുകയാണ്. പ്രഭാത കിരണങ്ങൾ നഗരത്തിൽ വ്യാപിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. വീടുകളിൽ പതിവ് പോലെ തന്നെ പ്രഭാത ഭക്ഷണത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ സൈക്കിൾ യാത്രക്കാരും നടയാത്രക്കാരും പതിവ് തെറ്റാതെ തിരക്കിലാണ്. നഗരം ദ്രുതഗതിയിൽ തന്നെ സജീവമായിക്കൊണ്ടേയിരിക്കുന്നു. തെരുവോരത്തെ നടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും വേഗത പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങിയിരിക്കുന്നു. പച്ചപ്പും ആധുനിക കെട്ടിടങ്ങളും ചേർന്ന മനോഹരമായൊരു നഗരം. വീഥികളിൽ ശുചിത്വം, ക്രമബന്ധമായ ഗതാഗതം, സൗഹൃദപരമായ ജനങ്ങളും. ഇന്നത്തെ പോലെ അന്നും മനോഹരമായി തന്നെ, അസാധാരണത്വമൊന്നുമില്ലാതെ തന്നെ ഹിരോഷിമ നഗരം ഉണരുകയാണ്.

പക്ഷെ അന്നത്തെ ആ പ്രഭാതത്തിന് മറ്റൊരു കഥയുടെ തുടക്കമുണ്ടായിരുന്നു. മനോഹരമായ ആ നഗരത്തെ കാത്ത് ആകാശത്ത് പുതിയൊരു കഥ പിറന്നു. രാവിലെ കൃത്യം 8:15 ആകാശത്ത് ഒരു വിമാനം. അതിന്റെ വലിയ ശബ്ദം കേട്ട് കൗതുകത്തോടെ നഗരവാസികൾ അതിനെ നോക്കി നിന്നു. പക്ഷേ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു തുടങ്ങിയത് ഒരു അതിശക്തമായ പ്രകാശമാണ്, 100,000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ. എന്നാൽ ആ പ്രകാശം പെയ്തിറങ്ങിയത് 10,000 ജീവൻ അപഹരിച്ചുകൊണ്ടായിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ആ ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് ആ വലിയ പ്രകാശം വിഴുങ്ങി.

3000 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന താപനിലകൾ മനുഷ്യജീവനുകൾ നിഴലുകളായി മാത്രം കല്ലുകളിൽ പതിപ്പിച്ചു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ നഗരത്തിൽ കറുത്ത നിറത്തിലുള്ള മഴ പെയ്യാൻ തുടങ്ങി.

സന്തോഷം നിറഞ്ഞ ഈ കരിമഴ ദാഹിച്ചു വലഞ്ഞോടിയ ജനങ്ങൾ കുടിക്കുകയും അതവരുടെ ശരീരത്തിനുള്ളിൽ കടന്ന് റേഡിയേഷൻ ബാധിക്കാൻ കാരണമാകുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ വേഗത്തിൽ കീഴടക്കുന്നതിനായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ തന്ത്രമായിരുന്നു 1945 ഓഗസ്റ്റ് 6 സംഭവിച്ച ഹിരോഷിമ അണുബോംബ് സ്ഫോടനം. ജപ്പാനെ നേരിട്ട് കരമാർഗം ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന കാരണത്താലാണ് ആണവായുധ പ്രയോഗം അവർ തീരുമാനിക്കുന്നത്. ഹിരോഷിമ ജപ്പാന്റെ പ്രധാന സൈനിക ആസ്ഥാനവും വ്യാവസായിക കേന്ദ്രവുമായതിനാൽ സൈനിക ശക്തിയെ തകർക്കാൻ ഈ നഗരത്തെ തന്നെ അവർ തിരഞ്ഞെടുത്തു. മലകളാൽ ചുറ്റപ്പെട്ട സമതല നഗരമായതിനാൽ അണുബോംബിന്റെ പ്രഹരശേഷി എത്രത്തോളമാണെന്ന് കൃത്യമായി അളക്കാൻ ഈ ഭൂപ്രകൃതി തന്നെ തന്ത്രപൂർവം അമേരിക്കൻ ടാർഗറ്റ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, യുദ്ധം പ്രഖ്യാപിച്ചതും അതിനു പിന്നിൽ പ്രവർത്തിച്ചതും ഭരണാധികാരികളും സൈനിക മേധാവികളുമാണ്. എന്നാൽ ആ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനം പോലും ചെലുത്താൻ കഴിയാത്ത സാധാരണ ജനങ്ങളാണ്. വലിയൊരു രാഷ്ട്രീയ സൈനിക മത്സരത്തിന്റെ ഇരകളായി മാറുകയായിരുന്നു അവർ. സ്ഫോടനത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ ഹിബാകുഷ എന്നാണ് നാം വിളിക്കുന്നത്. എന്നാൽ അവരുടെ കഥകൾ പുസ്തകങ്ങളിലെ ഏതാനും പേജുകളിൽ ഒതുങ്ങുന്നവയല്ല. അവരുടെ ജീവിതം പിന്നീട് വർഷങ്ങളോളം വേദനയുടെ അധ്യായങ്ങളായിരുന്നു. റേഡിയേഷന്റെ ആഘാതം ശരീരത്തെ മാത്രമായിരുന്നില്ല തകർത്തത്, ജീവിതത്തെ കൂടിയായിരുന്നു. ക്യാൻസറുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾ, ചില കുടുംബങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളിലേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിന്റെ മുറിവുകൾ ഇന്നും ചിലരുടെ ജീവിതത്തിൽ നിശബ്ദമായി തന്നെ തുടരുകയാണ്. അതിനാൽ ഹിരോഷിമ ദിനം ഒരു ചരിത്ര ദിനമായി മാത്രം കാണാൻ സാധിക്കില്ല, അത് മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഹിരോഷിമ ദിനത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ എന്നും ലോകം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും ആഗ്രഹിക്കുന്നു.

സിനിമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, തന്റെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തികൾ. കാലം കടന്നുപോയാലും അവരുടെ സംഭാവനകൾ ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ നിലനിൽക്കും. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കുക എന്നത് എല്ലാ രാഷ്ട്രങ്ങളുടെയും മഹത്തായ പാരമ്പര്യമാണ്. ഇന്ത്യയും അതിൽ വ്യത്യസ്തമല്ല. കല, സാഹിത്യം, ശാസ്ത്രം, വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, സാമൂഹ്യ സേവനം, പൊതുഭരണം, വ്യവസായം, കായികം തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ രാജ്യം വിവിധ സിവിലിയൻ ബഹുമതികളിലൂടെ ആദരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന സിവിലിയൻ ബഹുമതികളിൽ ഏറ്റവും ഉയർന്നതാണ് ഭാരതരത്നം. അതിനു പിന്നാലെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളുമുണ്ട്. ഈ ബഹുമതികളിൽ ഒരു വ്യക്തിയുടെ നേട്ടങ്ങളെ മാത്രം അംഗീകരിക്കുകയും സമൂഹത്തിനും രാഷ്ട്രത്തിനും ആ വ്യക്തി നൽകിയ വിലമതിക്കാനാവാത്ത സേവനത്തിനുള്ള രാജ്യത്തിന്റെ ആദരവ് കൂടിയാണ്. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠവും അഭിമാനകരവുമായ ബഹുമതിയാണ് ഭാരതരത്നം. 1954 സ്ഥാപിതമായ ഈ പുരസ്കാരം രാജ്യത്തിനോ മനുഷ്യരാശിക്കോ അസാധാരണവും അതുല്യവുമായ സേവനം ചെയ്ത വ്യക്തികൾക്കാണ് നൽകുന്നത്. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുസേവനം എന്നിങ്ങനെ ഏതാനും മേഖലകളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നെങ്കിലും പിന്നീട് മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്ക് ഈ ബഹുമതി നൽകാമെന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ വിപുലീകരിക്കപ്പെട്ടു. ഭാരതരത്നം ലഭിക്കാൻ അപേക്ഷിക്കാനോ മത്സരിക്കാനോ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് ഈ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. ഒരു വർഷത്തിൽ പരമാവധി 3 പേർക്കാണ് ഭാരതരത്നം നൽകുന്നത്. 1954 ആരംഭിച്ചതാണ് ഈ ബഹുമതി. ഭാരതരത്നം നേടിയവരുടെ പട്ടികയിൽ രാഷ്ട്ര നേതാക്കളും ശാസ്ത്രജ്ഞന്മാരും സംഗീതജ്ഞരും മറ്റു കലാകാരന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും കായിക താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ പട്ടികയിൽ വനിതകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതുവരെ വെറും 5 വനിതകൾക്കാണ് ഈ പരമോന്നത ബഹുമതി ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കരുത്തായി ഇന്ദിരാഗാന്ധി, മനുഷ്യ സ്നേഹത്തിന്റെയും കരുണയുടെയും പര്യായമായി മാറിയ മദർ തെരേസ, സ്വാതന്ത്ര്യ സമര പോരാളി അരുണ ആസിഫ് അലി, സംഗീതത്തിന്റെ അനശ്വര സ്വരങ്ങളായ ശ്രീമതി MS സുബ്ബലക്ഷ്മിയും ശ്രീമതി ലതാ മങ്കേഷ്കറും. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഭാരതരത്ന ജേതാക്കളായ ഈ വനിതകളെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തരായ വനിതാ നേതാക്കളിൽ ഒരാളുമായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. 1917 നവംബർ 19 ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും മകളായി ജനിച്ച അവർ ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു വളർന്നത്. ഭാരതരത്ന ലഭിച്ച ആദ്യ വനിതയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ തന്ത്രപരമായ നേതൃത്വവും ബംഗ്ലാദേശിന്റെ രൂപീകരണവുമാണ് അവരെ ഈ ബഹുമതിക്ക് അർഹയാക്കിയത്. ഇതുകൂടാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ബാങ്കുകളുടെ ദേശീയവൽക്കരണം, ഹരിത വിപ്ലവത്തിന് ശക്തമായ പിന്തുണ, രാജ്യത്തിന്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ അവർ നിർണായക പങ്കുവഹിച്ചു. ഈ അസാമാന്യ നേതൃത്വത്തിനുള്ള അംഗീകാരമായാണ് 1971 ഭാരതരത്നം നൽകി ആദരിച്ചത്. അശരണരുടെ കണ്ണീരൊപ്പിയ കാരുണ്യത്തിന്റെ പെരുമഴയായിരുന്നു മദർ തെരേസ. 1910 ഇന്നത്തെ നോർത്ത് മാസിഡോണയിൽ ജനിച്ച ആഗ്നസ് എന്ന പെൺകുട്ടിയാണ് പിൽക്കാലത്ത് മദർ തെരേസയായി മാറിയത്. ലൊറേറ്റോ സിസ്റ്റേഴ്സിലെ കന്യാസ്ത്രീയായി 1929 അവർ ഇന്ത്യയിലെത്തുന്നത്. കൊൽക്കത്തയിലെ സെയിന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. സ്കൂളിന്റെ മതിലുകൾക്കപ്പുറം ചേരികളിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ കണ്ടതാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. 1950 അവർ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. അഗതികൾക്കായി നിർമ്മൽ ഹൃദയ പോലെയുള്ള ആശ്രയ കേന്ദ്രങ്ങൾ തുടങ്ങി. കുഷ്ഠരോഗികളെയും എയ്ഡ്സ് ബാധിതരെയും മാറോടണച്ച് പരിചരിച്ചു. ലോകം മുഴുവൻ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ ആദരിച്ചു. 1948 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അവർക്ക് 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. തൊട്ടടുത്ത വർഷം 1980 ഭാരതം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആ മഹത് ജീവിതത്തെ ആദരിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പേരാണ് അരുണ ആസഫ് അലി. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതിരോധ മനോഭാവത്തിന്റെയും പ്രതീകമായി അവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1909 ജൂലൈ 16 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലെ കൽക്ക എന്ന സ്ഥലത്താണ് അരുണ ഗാംഗുലി ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിരുന്ന അവർ പിന്നീട് പ്രമുഖ അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആസിഫ് അലിയെ വിവാഹം കഴിച്ചു. രണ്ട് മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചത് അന്നത്തെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അതൊന്നും അവരുടെ ജീവിത ലക്ഷ്യത്തെ ബാധിച്ചില്ല. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ഉപ്പു സത്യാഗ്രഹത്തിലും മറ്റും ദേശീയ പ്രക്ഷോഭങ്ങളിലും സജീവമായി

പങ്കെടുത്തതിനാൽ പലതവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ കഴിയുമ്പോൾ രാഷ്ട്രീയ തടവുകാർക്ക് ലഭിച്ചിരുന്ന അവഗണനയ്ക്കെതിരെ അവർ നിരാഹാര സമരം നടത്തുകയും ചെയ്തു. അതിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവർ ശബ്ദമുയർത്തി. എന്നാൽ അരുണ ആസിഫ് അലിയുടെ പേര് ഇന്ത്യൻ ചരിത്രത്തിൽ അനശ്വരമായത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ്. കോൺഗ്രസ് നേതാക്കളെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സമരം തകരുമെന്ന് എല്ലാവരും കരുതിയ സമയത്ത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി സമരത്തിന് പുതിയ ഊർജവും ആത്മവിശ്വാസവും പകർന്നത് അരുണ ആസിഫ് അലിയായിരുന്നു. ആ ധീരമായ നടപടിയിലൂടെ അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായി മാറി. അതിനുശേഷം അവർ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് സർക്കാർ അവരെ പിടികൂടാൻ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവർ കീഴടങ്ങിയില്ല. അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും പൊതുജീവിതത്തിൽ അവർ സജീവമായി തുടർന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി അവർ നിരന്തരം പ്രവർത്തിച്ചു. പിന്നീട് ഡൽഹിയുടെ ആദ്യ വനിതാ മേയർ എന്ന ബഹുമതിയും അവർ നേടി. രാജ്യസേവനത്തിനും സ്വാതന്ത്ര്യ സമരത്തിലെ ധീരമായ പങ്കാളിത്തത്തിനുമുള്ള അംഗീകാരമായി 1997 മരണാനന്തരം അരുണ ആസിഫ് അലിക്ക് ഭാരതരത്നം നൽകി ഇന്ത്യ ആദരിച്ചു. പദവികളോ അധികാരമോ കൊണ്ടല്ല, ധൈര്യവും ത്യാഗവും കൊണ്ടാണ് ഒരു വ്യക്തി ചരിത്രത്തിൽ ഇടം നേടുന്നത് എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച മഹതിയാണ് ശ്രീമതി അരുണ ആസിഫ് അലി. 1998 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ശ്രീമതി MS സുബ്ബലക്ഷ്മിക്ക് സമ്മാനിച്ചു. ഭാരതരത്നം നേടുന്ന ആദ്യ സംഗീതജ്ഞയായ വനിത എന്ന ബഹുമതിയും അവർക്ക് സ്വന്തമാണ്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചരിത്രം MS സുബ്ബലക്ഷ്മി ഇല്ലാതെ പൂർണ്ണമാകില്ല. ഭക്തിസാന്ദ്രമായ ആലാപനത്തിലൂടെയും അസാധാരണമായ സംഗീത പാടവത്തിലൂടെയും ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ മഹാഗായികയാണ് മധുരൈ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി. സംഗീത ലോകം സ്നേഹത്തോടെ വിളിച്ച MS 1916 സെപ്റ്റംബർ 16 തമിഴ്നാട്ടിലെ മധുരയിൽ ജനനം. സംഗീതം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന സുബ്ബലക്ഷ്മി വളരെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ സംഗീത പ്രതിഭ പ്രകടിപ്പിച്ചു. 10 തന്നെ ആദ്യ ഗ്രാമഫോൺ റെക്കോർഡ് പുറത്തിറക്കി. കൗമാരപ്രായത്തിൽ തന്നെ അവർ ഇന്ത്യയിലെ പ്രമുഖ സംഗീതവേദികളിൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. കർണാടക സംഗീതത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിൽ MS സുബ്ബലക്ഷ്മിയുടെ പങ്ക് അതുല്യമാണ്. അവരുടെ ശബ്ദത്തിൽ ആലപിച്ച ഭജഗോവിന്ദം, വിഷ്ണു സഹസ്രനാമം, വെങ്കടേശ സുപ്രഭാതം തുടങ്ങിയ ഭക്തിഗാനങ്ങൾ ഇന്നും ലക്ഷക്കണക്കിന് വീടുകളിൽ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുന്നു. 1966 ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് സംഗീത പരിപാടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതജ്ഞ എന്ന അപൂർവ ബഹുമതിയും അവർ സ്വന്തമാക്കി. ആ വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ മഹത്വം ലോകത്തിനു മുന്നിൽ അവർ അവതരിപ്പിച്ചു. സംഗീതത്തിനൊപ്പം സാമൂഹിക സേവനത്തിലും അവർ മാതൃകയായിരുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ സംഗീത പരിപാടികളിലൂടെ ലഭിച്ച വരുമാനം അവർ സംഭാവന ചെയ്തു. സംഗീത രംഗത്തെ അവരുടെ അസാധാരണമായ സംഭാവനകൾക്ക് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയും അവയിൽ ഉൾപ്പെടുന്നു. 2001 ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചത് ശ്രീമതി ലതാ മങ്കേഷ്കറിയാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന പേരുകളിൽ ഒന്നാണ് ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ കുയിൽ, സ്വര കോകില എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ലതാജി 7 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ സ്ഥിര സ്ഥാനം നേടിയ ഗായികയാണ്. 1929 സെപ്റ്റംബർ 28 മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജനിച്ച ലതാ മങ്കേഷ്കർ പ്രശസ്ത സംഗീതജ്ഞനും നാടക പ്രവർത്തകനുമായ ദീനാനാഥ് മങ്കേഷ്കറുടെ മകളായിരുന്നു. 1940 അവസാനത്തോടെ ആരംഭിച്ച അവരുടെ സംഗീതയാത്ര പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി തുടങ്ങി നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അവർ ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു.

0: ർക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം സമ്മാനിച്ചു. 2022 ലതാജി ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ ശബ്ദം ഇന്നും കോടിക്കണക്കിന് സംഗീതാസ്വാദകരുടെ മനസ്സിൽ ജീവിക്കുന്നു. ഒരു ഗായിക എന്നതിലുപരി ഇന്ത്യയുടെ വികാരങ്ങൾക്കും ഓർമ്മകൾക്കും ദേശസ്നേഹത്തിനും ശബ്ദം നൽകിയ അനശ്വര കലാകാരിയായിരുന്നു ശ്രീമതി ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിക്ക് അർഹരായ ഇന്ദിരാഗാന്ധിയും മദർ തെരേസയും അരുണ ആസിഫ് അലിയും MS സുബ്ബലക്ഷ്മിയും ലതാ മങ്കേഷ്കറും ഭാരതരത്നത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചവരാണ്. അവരുടെ ജീവിതം ഇന്നും ഇന്ത്യയുടെ അഭിമാനവും വരും തലമുറകളുടെ പ്രചോദനവുമാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഊർജോത്പാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയുടെ ഹരിത ഊർജ പ്രയാണത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: कंप्रेस्ड बायोगैस सीबीजी इसका प्रोडक्शन एक डेकेड के अंदर 10 गुना बढ़ाने का टारगेट, करीब 5 MMSCMD प्रोडक्शन के लेवल तक पहुंचाने का इसमें टारगेट लिया गया है. अगर इसको हम एनवायरमेंटल पॉइंट से देखें तो दिस विल सेव अबाउट 40 मिलियन टन्स ऑफ कार्बन डाइऑक्साइड एमिशन, करीब 75,000 करोड़ रूपीज नेशनल GDP को एड होगा और अबाउट 1.5 लाख जॉब्स विल बी क्रिएटेड बाय दिस प्रोग्राम.
0: അസമിലെ NH-15 ഗുവാഹത്തി തേജ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ നാലുവരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ടാക്സേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് അംഗീകാരം നൽകി. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ ഇന്നും പ്രതിഷേധമുയർത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനയാണ് വൈദ്യുതി ആവശ്യകതയിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്ത് ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാണെന്നും ലോക്സഭയിൽ മന്ത്രി വ്യക്തമാക്കി. സിറ്റിസൺ സോൾജിയർ എന്ന സങ്കല്പത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ടെറിട്ടോറിയൽ ആർമിയെ ശക്തിപ്പെടുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്ത വേളകളിലടക്കം സേന നൽകുന്ന നിർണായക സേവനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്ത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഗുണഭോക്താക്കളായ കുടുംബങ്ങളുടെ എണ്ണം 50 ലക്ഷം കവിഞ്ഞതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പദ്ധതിയിലൂടെ നിലവിൽ രാജ്യത്ത് 19 ലക്ഷം കുടുംബങ്ങൾക്ക് പണം അടയ്ക്കാതെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന CII അന്താരാഷ്ട്ര ഊർജ്ജ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി.
2: When it comes to the renewable energy, there are a lot of things we have achieved in last few years. From 2.66 gigawatt in 2014, we have reached 300 gigawatt today. That itself speaks the volume. 123 gigawatt mein grid pura explode ho jata tha. Now we are able to manage almost 280 to 290 gigawatt peak demand.
0: വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തള്ളി കേന്ദ്ര വ്യോമയാന മന്ത്രി K. രാമമോഹൻ നായിഡു. അത്തരമൊരു നിർദ്ദേശവും നിലവിലില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിമാനയാത്രക്കാർക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_ TV

0: എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. രാത്രി യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ഓറഞ്ച് വ്യത്യാസമില്ലാതെ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. കട്ടപ്പന ലെബക്കടയിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണെങ്കിലും വൻ അപകടം ഒഴിവായി. എല്ലാ തോടുകളും പുഴകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് ജലനിരപ്പ് ഉയർത്താനിടയാക്കിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2351 അടിയും മുല്ലപ്പെരിയാറിലേത് 120 അടിയും പിന്നിട്ടു.
1: കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 419 പോലീസ് സ്റ്റേഷനുകളിലാണ് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരായി നിലനിർത്തും. മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയിലൂടെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസിൽ തെഹർക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. തേജ്പാലിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. 2013 ഗോവയിൽ നടന്ന പരിപാടിക്കിടെ സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ച് അഭിപ്രായമറിയിക്കാൻ ഡോക്ടർമാരുടെ സംഘടനകൾക്കും ഹർജിക്കാർക്കും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, അലോക് ആർധെ എന്നിവരുടെ ബെഞ്ച് ഈ മാസം 19 ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും. ജോയിന്റ് എൻട്രൻസ് പരീക്ഷാ മാതൃകയിൽ ഒറ്റഘട്ടമായോ രണ്ടുഘട്ടമായോ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500+ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 നീണ്ടുനിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ, ശ്രവ്യ, സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഡെറാഡൂൺ, ചാമോലി, ബാഗേശ്വർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദീർഘദൂര ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. റഷ്യയിലെ ബാഷ്കോർട്ടോസ്താൻ, യാരോസ്ലാവ് മേഖലകളിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് യാരോസ്ലാവ് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ആക്രമണം ചെറുത്തതായും 605 ഡ്രോണുകൾ തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജൈവമാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽനിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
2: നമസ്കാരം, യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ആദ്യം നിവേദ ആർ എസ് അവതരിപ്പിക്കുന്ന വീണവാദം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ആണ് സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. യാത്രകൾ മനുഷ്യ മനസ്സിനെയും ചിന്തകളെയും അഗാധമായി സ്വാധീനിക്കുമെന്നാണ് ഞങ്ങളുടെ അനുഭവം. ദൈനംദിന ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ് യാത്രകളെന്ന് കൃത്യമായും പറയാം. ഓരോ സഞ്ചാരങ്ങളും ഓരോ പഠന ക്ലാസ്സുകളാണ്. പുതുപുത്തൻ അറിവുകളുടെ, രുചിഭേദങ്ങളുടെ, നൂതന സൗഹൃദങ്ങളുടെ, നവവിഹായസ് തുറക്കുന്ന യാത്രകളെ നെഞ്ചിലേറ്റിയ ഞങ്ങളുടെ അനുഭവങ്ങളാണ് സുന്ദര സഞ്ചാരം എന്ന യാത്രാ വിവരണ പരിപാടിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. സുന്ദര സഞ്ചാരത്തെ സ്നേഹപൂർവം നെഞ്ചേറ്റിയ പ്രിയ ശ്രോതാക്കളോടുള്ള അകൈതവമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പങ്കിട്ടത്. നാളികേരവും മത്സ്യസമ്പത്തും മാത്രം കൈമുതലാക്കി

ായുള്ള ദ്വീപുകാരുടെ ജീവിതവും ലാളിത്യവും പറഞ്ഞിരുന്നു. പട്ടിയും പന്നിയും പാമ്പും നിയമലംഘനങ്ങളും ഇല്ലാത്ത അവിടം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞ ജീവിത രീതിയാൽ സമ്പന്നമാണെന്നും പറഞ്ഞിരുന്നു. കടൽ സാഹസിക വിനോദങ്ങളായ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ഗ്ലാസ് ബോട്ട് യാത്രകൾ സമ്മാനിച്ച സമുദ്രാന്തർ ഭാഗത്തെ കാഴ്ചകളുടെ വിസ്മയവും പവിഴപ്പുറ്റും വർണ്ണ മത്സ്യങ്ങളും കടലാമകളും സമ്മാനിച്ച അത്യപൂർവ ദർശന സുഖവും പറഞ്ഞിരുന്നു. ദ്വീപ് വികസന സമിതി അംഗവും ദ്വീപിലെ ആദ്യത്തെ സയൻസ് ബിരുദധാരിയെ പരിചയപ്പെട്ടതും ഒട്ടേറെ കഥകളും ഐതിഹ്യങ്ങളും ലക്ഷദ്വീപ് ചരിത്രവും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് പറഞ്ഞാണ് ലക്ഷദ്വീപ് യാത്രാവിവരണം അവസാനിപ്പിച്ചത്. ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിപ്പേരുള്ള കുടക് കാണാനായിരുന്നു അടുത്ത യാത്രാ പരിപാടി. സർക്കാർ സർവീസിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കർണാടകയിലെ മംഗലാപുരമടക്കം ധാരാളം സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നെങ്കിലും കേരളത്തിലെ 3 ജില്ലകളുമായി അതിര് പങ്കിടുന്ന കൂർഗ് അഥവാ കുടക് സന്ദർശിക്കുവാൻ സാധിച്ചില്ല. ഒരവധി കിട്ടിയാൽ കുടുംബത്തിൽ ഒത്തുകൂടുക എന്ന ലക്ഷ്യവുമായി പലപ്പോഴും നേരെ കൊല്ലത്തേക്ക് പോരുകയായിരുന്നു പതിവ്. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് കുടുംബവുമൊത്ത് കൂടുതൽ വിനോദസഞ്ചാരങ്ങൾ ആരംഭിച്ചത്. ഞങ്ങളുടെ അയൽവാസിയുടെ മകൾ കാഞ്ഞങ്ങാട് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച് കുടുംബമായി അവിടെ സ്ഥിരതാമസമാണ്. കാഞ്ഞങ്ങാട് അവർ പുതുതായി പണി കഴിപ്പിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു. കുടകിലേക്ക് അവിടെ നിന്ന് പോകുവാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയത് അവർ മുഖാന്തരമാണ്. ഞങ്ങൾ രാത്രി വണ്ടിയിൽ തന്നെ യാത്ര പുറപ്പെട്ട് വെളുപ്പിന് കാഞ്ഞങ്ങാടെത്തി. രാവിലെയുള്ള മുഹൂർത്തത്തിലായിരുന്നു പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശം. ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തന്നെ കാഞ്ഞങ്ങാട് നിന്നും വളരെ അകലെ അല്ലാതെയുള്ള ആനന്ദാശ്രമം എന്ന ആത്മീയ കേന്ദ്രത്തെക്കുറിച്ച് അറിയാനായത്. വിശദാംശങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങൾ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനൊപ്പം കുടക് സന്ദർശിക്കാൻ കൂടി പ്ലാനുണ്ടെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കുടകിലുടനീളം യാത്ര നടത്താനുള്ള ഒരു ടൂറിസ്റ്റ് ടാക്സി കാർ ഏർപ്പാടാക്കി തന്നു. പുത്തൻ വീട്ടിൽ അതിഥികൾക്കായി ഒരുക്കിയ പ്രാതൽ കഴിച്ച ശേഷം ഞങ്ങൾ ആനന്ദാശ്രമം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം സമ്മാനിക്കുന്ന വേറിട്ട അനുഭവം ഏറെ ശ്രദ്ധേയമാണ്. ആത്മീയതയും സഹജീവി സ്നേഹവും കരുണയും സമഞ്ജസമായി സമ്മേളിക്കുന്ന അപൂർവ സുന്ദര സന്നിധാനമാണ് ആനന്ദാശ്രമം. സർവമത സാഹോദര്യവും സ്നേഹവും സന്ദേശമാക്കിയ ആനന്ദാശ്രമം സന്ദർശിക്കാതെ അവിടം വിടുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പ്രവേശന കവാടത്തിൽ തന്നെയുള്ള ഇൻഫർമേഷൻ ആഫീസിൽ പേരും വിലാസവും സന്ദർശന ഉദ്ദേശവും എഴുതി നൽകണം. എല്ലാവരുടെയും പേരും വിലാസവും സന്ദർശന കാരണവും എഴുതി നൽകിയതോടെ ആശ്രമാങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു. ധാരാളം വൃക്ഷലതാദികളാൽ സമ്പന്നമായ ആശ്രമാന്തരീക്ഷം ഏറെ ശാന്തമായിരുന്നു. ശുഭ്രവസ്ത്രധാരികളായ സന്യാസിമാരെ ആശ്രമാന്തരീക്ഷത്തിൽ കണ്ടപ്പോൾ സന്തോഷവും ഒപ്പം ശാന്തിയും അനുഭവപ്പെട്ടു എന്നത് കേവലം സത്യം മാത്രം. അവർ ഓരോരുത്തരും ഏതോ മന്ത്രോച്ചാരണം നടത്തുന്നുണ്ടായിരുന്നു. എത്ര ശ്രദ്ധിച്ചിട്ടും മന്ത്രം ഏതെന്ന് മനസ്സിലായില്ല. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നിന്നും ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം കാണാൻ പോയ കാര്യം പറഞ്ഞാണല്ലോ സുന്ദരസഞ്ചാരം ആരംഭിച്ചത്. സർവമത സാഹോദര്യവും സ്നേഹവും കരുണയും ഒരുപോലെ സമ്മേളിക്കുന്ന ആനന്ദാശ്രമം വളരെ പ്രസിദ്ധവും അതുപോലെ ശാന്തവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിളനിലവുമെന്നാണ് മനസ്സിലാക്കാനായത്. വൃക്ഷ യഥാദികളാൽ സമ്പന്നമായ ആശ്രമത്തിൽ കണ്ട സന്യാസിമാർ മന്ത്രങ്ങൾ ഉരുവിടുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ഞാൻ ടി സദാശിവൻ. കൂടുതൽ ആനന്ദാശ്രമ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആശ്രമാങ്കണത്തിൽ കണ്ട ചെറിയ ഒരു കെട്ടിടം ഹോമിയോ ഡിസ്പെൻസറി ആയിരുന്നു. അന്തേവാസികൾക്കും പ്രദേശവാസികൾക്കും ഇവിടെ നിന്ന് സൗജന്യമായി ഹോമിയോ ഡോക്ടർമാരുടെ സേവനവും മരുന്നുകളും ലഭ്യമാണ്. വളരെ കൗതുകം തോന്നിയ ഒരവസ്ഥ, ആത്മീയതയും ഹോമിയോ ചികിത്സയും. പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആനന്ദാശ്രമത്തിൻ്റെ ആരംഭവും അതിന് ആധാരം

ായ വിവരങ്ങളും അന്തേവാസികളിൽ നിന്ന് അറിഞ്ഞവയും ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു. 1931 സ്വാമി രാംദാസ് പപ്പ രാംദാസ് എന്നും ഇദ്ദേഹത്തിന് പേരുണ്ട്. മാതാജി കൃഷ്ണബായിയും ചേർന്നാണ് ആനന്ദാശ്രമം സ്ഥാപിച്ചത്. സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള ആത്മീയ കേന്ദ്രമാണ് ഇത്.

പുനർജീവിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് 1931 സ്ഥാപിച്ച ആശ്രമമാണിത്. തുടർന്ന് മാതാജി കൃഷ്ണഭായി ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അന്താരാഷ്ട്ര പ്രശസ്തി നേടിയെടുക്കുകയും ചെയ്തു. ഓരോ ആശ്രമങ്ങളും ഏതെങ്കിലും ഒരു മതത്തിന്റെ ആശയങ്ങളിൽ വേലി കെട്ടിത്തിരിച്ചാണ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ തികച്ചും ഭിന്നവും ശ്രേഷ്ഠവുമായ ആശയവുമായാണ് ആനന്ദാശ്രമം ആരംഭിച്ചത്. മതം, ജാതി, വർണ്ണം, രാജ്യം എന്നിവ ആശ്രമ പ്രവേശനത്തിന് തടസ്സമാകുന്നില്ല. എല്ലാവർക്കുമായി തുറന്ന ഒരു ആത്മീയ കേന്ദ്രം എന്ന സവിശേഷത ആനന്ദാശ്രമത്തെ പരമോന്നതിയിൽ ഉയർത്തിയിരിക്കുന്നു. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളോ വേർതിരിവോ ഇല്ലാതെ ജപത്തിനും സേവനത്തിനും മാത്രമാണിവിടെ പ്രാധാന്യം നൽകുന്നത്. മാധവസേവ എന്നാൽ മാനവസേവ എന്ന ഉദാത്ത മാതൃക പിന്തുടരുന്ന ആശ്രമം. അന്തേവാസികൾ സദാ രാമനാമം ഉരുവിടുകയും എഴുതുകയും ചെയ്യുന്നു. അവയൊക്കെ ബൈൻഡ് ചെയ്ത് ആശ്രമത്തിലെ അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാകും. ധ്യാനത്തിലും ആത്മീയ പഠനത്തിലും അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷമാണ് മറ്റൊരു സവിശേഷത. അതിരാവിലെ 5 മണിക്ക് പ്രഭാത വന്ദനത്തോടെ ആരംഭിക്കുന്ന ആശ്രമത്തിൻ്റെ പ്രവർത്തനം രാത്രി 10:30 വരെ തുടരും. ഇവിടത്തെ സ്പെഷ്യൽ സ്കൂളിൽ ആധുനിക പാചകകല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആത്മീയത എന്നിവ പാഠ്യവിഷയങ്ങളാണ്. ജനസേവനം, ജനാർദ്ദന സേവനം എന്ന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സൗജന്യമായി ഹോമിയോ ചികിത്സ ലഭ്യമാക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. സ്വാമി രാംദാസിന്റെ കാലം മുതൽക്കേ ആശ്രമത്തിൽ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. രോഗികളെ ശുശ്രൂഷിക്കുന്നതും ആശ്രമത്തിലെ സേവനത്തിൻ്റെ ഭാഗമാണ്. ആശ്രമം തുറക്കുന്നത് മുതൽ ഡിസ്പെൻസറിയും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ആശ്രമത്തിലെ പ്രാർത്ഥനാ മുറി സവിശേഷതകളുടെ ഒരു കൂടാരം തന്നെയെന്ന് പറയാം. ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ അവിടെയില്ല. എന്നാൽ ഗാനാലാപനം നടത്താൻ കഴിയുന്നവർക്ക് അവിടുത്തെ സംഗീതോപകരണങ്ങളുടെ സഹായത്തോടെയോ അല്ലാതെയും പ്രാർത്ഥനാ ഗാനങ്ങളും ഭജൻ ഗാനങ്ങളും ആലപിക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. സർവമത സൗഹാർദ്ദത്തിൻ്റെ അഭൗമ സൗന്ദര്യം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരവസരമായിരുന്നു ആനന്ദാശ്രമത്തിലെ പ്രാർത്ഥനാ മുറി. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഭക്തരും സഞ്ചാരികളും അവരുടെ മാതൃഭാഷയിൽ ആർജവത്തോടെ ഗാനാലാപനം നടത്തുന്നത് കേൾക്കാൻ കഴിഞ്ഞത് ആവേശമായി. ഞങ്ങളും കുറച്ച് സമയം പ്രാർത്ഥനാ നിരതരായി അവിടെ ഇരുന്നു. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8

7785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. കാഞ്ഞങ്ങാട്ടുള്ള സുഹൃത്തിന്റെ ഗ്രഹപ്രവേശന ചടങ്ങിനെത്തിയ ശേഷം അവിടെ അടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ആനന്ദാശ്രമം സന്ദർശിക്കാൻ പോയ വിവരം പറഞ്ഞിരുന്നു. ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ നിന്നും പരിസരത്തുള്ളവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ആശ്രമത്തിന്റെ പ്രവർത്തനത്തിന് മേന്മ കൂട്ടുന്നതായി തോന്നി. ഏത് ജാതി മതസ്ഥരെയും യാതൊരു വേർതിരിവുമില്ലാതെ പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന പ്രധാന പ്രാർത്ഥനാ മുറിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പാടാൻ കഴിവുള്ള ആർക്കും ഏത് രാജ്യക്കാരും അവിടെയുള്ള സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടോ അല്ലാതെയോ ആലാപനം സാധ്യമാകുന്നു എന്ന മഹത്തരമായ കാര്യം ഏറെ പ്രശംസനീയമായി തോന്നുന്നു. കുറച്ച് സമയം അനിർവചനീയമായ ശാന്തതയും സംഗീത സാന്ദ്രതയും ആസ്വദിച്ച് ഞങ്ങളും പ്രാർത്ഥനാ നിരതരായിരുന്ന കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ഞാൻ ടി സദാശിവൻ. കൂടുതൽ ആനന്ദാശ്രമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ച് സമയത്തിന് ശേഷം ആശ്രമവും പരിസരവും ചുറ്റിക്കാണുവാൻ ഞങ്ങൾക്ക് ക്ഷണം ലഭിച്ചു. ഞങ്ങളോടൊപ്പം ഒരു ആശ്രമ അന്തേവാസിയും ഉണ്ടായിരുന്നു. ആദ്യം സന്ദർശിച്ചത് അവിടുത്തെ വിശേഷപ്പെട്ട ഗോശാലയായിരുന്നു. വളരെ വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഗോശാല ആരെയും ആകർഷിക്കും വിധം സുന്ദരവും വൃത്തിയും വെടിപ്പും ഉള്ളതായിരുന്നു. ചൂടിൽ നിന്നും ഈച്ച കൊതുക് തുടങ്ങിയ പ്രാണികളിൽ നിന്നും രക്ഷ നേടാൻ ഉതകും വിധം ഗോശാലയിലാകെ ഫാനുകൾ വിന്യസിച്ചിരുന്നു. ശുചിത്വം പാലിക്കുന്നതിൽ ഗോപാലകർ അനുഷ്ഠിക്കുന്ന അച്ചടക്കം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഗോശാലയുടെ രൂപകൽപ്പനയിലുള്ള മഹത്വം ഏറെ ശ്രദ്ധേയമാണ്. വിസർജ്യ വസ്തുക്കൾ അവിടെ തന്നെ കെട്ടിക്കിടന്ന് ദുർഗന്ധമുണ്ടാക്കാൻ അവസരം നൽകാതെ അപ്പോൾ തന്നെ തൊഴുത്ത് വൃത്തിയാക്കുന്ന കുശലത ഏറെ ആദരവോടെയാണ് ഞങ്ങൾ കണ്ടുനിന്നത്. ആശ്രമത്തിലെ നിത്യപൂജയ്ക്കും അതിഥി സൽക്കാരത്തിനും ആവശ്യമായ പാൽ, നെയ്യ്, മറ്റ് ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവ ഇവിടുത്തെ ഗോശാലയിൽ നിന്നാണ് ലഭിക്കുന്നത്. മാനവ സ്നേഹം പോലെ തന്നെ പവിത്രമാണ് ഗോ സംരക്ഷണമെന്നും ആശ്രമവാസികൾ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ എത്തുന്നവർക്ക് ഗോശാല സന്ദർശിച്ച് പശുക്കൾക്ക് പുല്ല്, ശർക്കര മുതലായവ നൽകാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. പശുക്കൾക്ക് തീറ്റ നൽകുന്നത് പുണ്യമായി കരുതുന്ന സന്ദർശകരിൽ മഹാഭൂരിപക്ഷവും പശുക്കൾക്ക് തീറ്റ നൽകി സായൂജ്യമടയുന്നത് കാണാനായി. പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് ഇവിടെ തന്നെ കൃഷി ചെയ്യുകയാണ്. ഒരു പച്ചക്കറി തോട്ടവും ആശ്രമ പരിസരത്ത് കാണാൻ കഴിഞ്ഞു. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലാണ് ഇവിടെ പച്ചക്കറികൾ നട്ട് വളർത്തി പരിപാലിക്കുന്നത്. ഫാനുകൾ ഘടിപ്പിച്ച ഗോശാലയും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തോടെ പച്ചക്കറികൾ വളർത്തുന്ന ആശ്രമ അന്തരീക്ഷവും ആദ്യമായാണ് ഞങ്ങൾക്ക് കാണാനായത്. ആത്മീയതയും സാമൂഹ്യ സേവനവും മൃഗസംരക്ഷണവും ഒരുപോലെ കൊണ്ടുപോകുന്ന മികച്ച മാതൃകയെന്ന നിലയിൽ ആനന്ദാശ്രമം അഭിനന്ദനം അർഹിക്കുന്നു. മാതാജി കൃഷ്ണബായിയുടെ ദർശന സൗഭാഗ്യം തേടി തന്നെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. മാതാജിയുടെ ദർശനം ലഭിച്ച ഞങ്ങളും ധന്യരാണ്. മാതൃവാത്സല്യം നേരിട്ട് അനുഭവിച്ചതുപോലെയുള്ള ആ കണ്ണുകളിലെ കരുണയും ആർദ്രതയും മന്ദസ്മിതത്തിലെ ശാന്തതയും ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അനുഭൂതിയാണ്. ഉച്ചയായതോടെ ഉച്ചയൂണിനുള്ള ശംഖനാദം മുഴങ്ങി. ജാതിമത പദവി ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ ആശ്രമവാസികൾ വിളമ്പിത്തന്ന അന്നം ഒരു പ്രസാദം പോലെ കഴിച്ചത് ഓർമ്മയിലെന്നും വിളങ്ങി നിൽക്കും. ഒപ്പം അവിടെ നിന്ന് ഊണിനൊപ്പം ലഭിച്ച മോരിൻ്റെ രുചിയും മണവും ഗുണവും ചൈതന്യം തുളുമ്പുന്ന മാതൃദർശനം പോലെ ഓർമ്മകൾ എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. മറാഠിയിലെ പ്രസിദ്ധ ഗീതാഭാഷ്യമായ ജ്ഞാനേശ്വരി എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ ആനന്ദാശ്രമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വാമി രാംദാസിൻ്റെ പ്രധാന രചനകൾ ഇവയാണ്. ഇൻ ക്വസ്റ്റ് ഓഫ് ഗോഡ്, അറ്റ് ദി ഫീറ്റ് ഓഫ് ഗോഡ്, ലെറ്റേഴ്സ് ഓഫ് സ്വാമി രാംദാസ്. ഏകദേശം 2 മണിയോടെ
ആനന്ദാശ്രമാന്തരീക്ഷത്തോട് വിട പറഞ്ഞു. അപ്പോഴും മാതാജിയുടെ സുസ്മേര വചനം ഞങ്ങളെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കർണാടക സംസ്ഥാനത്തെ കുടക് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: Radio Santhanam 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദ്യം.

0: Ζήσ Αντζή.
1: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ഹൃദയത്തിലേറ്റിയ ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമാണ് പ്രിയ ശ്രോതാക്കൾക്കായി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗാനങ്ങൾ വരികളായും സംഗീതമായും ശബ്ദശകലങ്ങളായും നമ്മിലേക്ക് എത്തിക്കുന്ന കലാകാരന്മാരുടെ വൈഭവവും എടുത്തു പറയേണ്ടതാണ്. ഇന്ന് അത്തരത്തിൽ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഉദിത് നാരായൺ ധ എന്ന ഗായകൻ നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളാണ്.

ഇരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ പാട്ടുകളും വിശേഷങ്ങളും നാം ഇങ്ങനെ ആസ്വദിക്കുകയാണ് മേഘമൽഹാറിലൂടെ. ഇന്ന് മേഘമൽഹാറിൽ പ്രശസ്ത പിന്നണി ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഏത് ഭാഷയിലും ഏത് തരം ഗാനവും അനായാസം പാടുന്നതാണ് ഉദിത് നാരായണന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ പിതാവ് ഹരികൃഷ്ണ ധ ഒരു കർഷകനായിരുന്നു. പിതാവിന് തന്റെ മകൻ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാവ് ഭുവനേശ്വരി ദേവി ഒരു നാടോടി ഗായികയായിരുന്നു. അദ്ദേഹം മാതാവിന്റെ വഴി തെരഞ്ഞെടുത്തു. ലോകമറിയുന്ന ഗായകനായി അദ്ദേഹം മാറി.

0: is Radio Santanam 90.4 FM. Stay tuned.
1: തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇമ്പമുള്ള പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ ഉദിത് നാരായണൻ എന്ന അതുല്യ കലാകാരന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് അദ്ദേഹം ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി, കിഷോർ കുമാർ തുടങ്ങിയ ഗായകരുടെ ഗാനങ്ങൾ റേഡിയോയിലൂടെ കേട്ടാണ് പഠിച്ചിരുന്നത്. അന്ന് ഗ്രാമമേളകളിലെ ഒരു സ്ഥിരം പാട്ടുകാരനായിരുന്നു അദ്ദേഹം. ചെറിയൊരു തുക പ്രതിഫലവും വാങ്ങും. 10-ാം ക്ലാസ് വരെ ബീഹാറിൽ പഠിച്ചു. പിന്നീട് കാഠ്മണ്ഡുവിലെ നേപ്പാൾ റേഡിയോയിൽ പാടാൻ അവസരവും ലഭിച്ചു. പകൽ സമയം പാട്ടും രാത്രി പഠനവും തുടർന്നു.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ഒരു കാലത്ത് ഗാനമേളകളിലും യുവാക്കൾക്കിടയിലും ഹരമായിരുന്ന ഖയാമത് സേ ഖയാമത് എന്ന ചിത്രത്തിലെ പാപ്പാ കഹത്തേ ഹേ ബെഡാ നാം കരേഗ എന്ന ഗാനം ഉദിത് നാരായണന്റെ ആദ്യ ഹിറ്റായിരുന്നു. 1980 രാകേഷ് റോഷന്റെ 19 ബീസ് എന്ന സിനിമയിൽ മുഹമ്മദ് റാഫിയോടൊപ്പം പാടാൻ അവസരം ലഭിച്ചിരുന്നെങ്കിലും ഗായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയകരമായ യാത്രയുടെ തുടക്കം കുറിച്ചത് ഖയാമത് സേ ഖയാമത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സുന്ദര സഞ്ചാരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. 1960 ഡിസംബർ 1 ജനിച്ചു. 1980 മുതൽ ചലച്ചിത്ര ഗാനരംഗത്ത് സജീവമായി. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, നേപ്പാളി, സിന്ധി, മലയാളം, ഭോജ്പുരി, ഒഡിയ, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ നിരവധി ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു.

0: are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപിടി മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ശബ്ദമാധുര്യത്തിലൂടെ മലയാള സിനിമയിലും അദ്ദേഹത്തിന് തനതായ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 1985 അദ്ദേഹം നേപ്പാളി ചിത്രമായ കുസുമേ റുമാൽ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുകയുണ്ടായി. ഹിന്ദി സിനിമയുടെ 100 വർഷത്തോടനുബന്ധിച്ച് ദേശീയ മാർട്ടിനി, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഫേവർ 104 എന്നിവ ചേർന്ന് നടത്തിയ വോട്ടെടുപ്പിൽ താൽ എന്ന ചിത്രത്തിലെ താൽസെ താൽമില എന്ന ഗാനം 100 ലെ ഏറ്റവും മികച്ച ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം. തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഉദിത് നാരായൺ ആലപിച്ച മനോഹര ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരുന്നത്. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 തവണ അദ്ദേഹത്തിന് ലഭിച്ചു. 5 തവണ ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2009 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

നീരിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നീരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ചിന്തിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചു കൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കുറുക്കന്റെയും കോഴിയുടെയും കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കേട്ടോളൂ. കുക്കുട ഗ്രാമത്തിൽ പണ്ട് ഒരു കോഴി ഉണ്ടായിരുന്നു. പൂവൻ കോഴി. അത് രാവിലെ എണീറ്റ് നീട്ടിക്കൂവും. ചിലപ്പോൾ ഉച്ചയ്ക്കും മറ്റു ചിലപ്പോൾ വൈകുന്നേരവും അവൻ നന്നായി കൂവുമായിരുന്നു. കുയിലിന്റെ കള കൂജനത്തെക്കാളും വേഴാമ്പലിന്റെ കരച്ചിലിനേക്കാളും നല്ലതാണ് തന്റെ സംഗീതമെന്ന് കോഴി വിചാരിച്ചു. ഇത്ര ഭംഗിയായി പാടിയിട്ടും ആരും തന്നെ പ്രശംസിക്കുന്നില്ലല്ലോ. കോഴിക്ക് ദുഃഖം തോന്നി. നിരാശനായ കോഴി സമയം തെറ്റിച്ച് കൂവാൻ തുടങ്ങി. അർദ്ധരാത്രി കോഴിയുടെ കൂവൽ കേട്ട് ഗ്രാമത്തിലെ ആളുകൾ സ്വയം നേരം വെളുത്തു എന്ന് ധരിച്ച് കിടക്ക വിട്ട് എണീറ്റു. പക്ഷികൾ കലപില ചിലച്ച് ചിറകടിച്ച് പറന്നുപോയി. കോഴിയുടെ അസമയത്തുള്ള കൂവൽ കാരണം പരിസരത്തുള്ളവരും പക്ഷികളും വിഷമത്തിലായി. ഒരു ദിവസം അർദ്ധരാത്രി കോഴി മതിലിന് പുറത്ത് കയറി നിന്ന് നീട്ടിക്കൂവുകയായിരുന്നു. വഴിയേ പോവുകയായിരുന്ന കുറുക്കൻ കൂവൽ കേട്ട് തിരിഞ്ഞു നിന്നു. പൂവൻ കോഴിയെ കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളമൂറി. എങ്ങനെയാണ് ഇവനെ ഒന്ന് പിടിക്കുക, കുറുക്കൻ ചിന്തിച്ചു. തന്ത്രപരമായി ശ്രമിച്ചാൽ കോഴിയെ പിടിച്ച് ശാപ്പിടാമെന്ന് കുറുക്കൻ വിചാരിച്ചു. കുറുക്കൻ പറഞ്ഞു, പ്രിയപ്പെട്ട കോഴി, നിന്റെ കണ്ഠത്തിൽ നിന്ന് വരുന്ന ഗാനങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. ഇന്നാണ് തന്നെ കുറിച്ച് ഒരാൾ പ്രശംസിക്കുന്നത് കേൾക്കാൻ കോഴിക്ക് സന്തോഷമായി. അവൻ ഉറക്കെ ഗാനം ആലപിച്ചു. കോഴി, എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, താഴെ ഇറങ്ങി വന്നൊന്ന് പാടാമോ? നിന്റെ പാട്ട് ഞാൻ ശരിക്കൊന്ന് ആസ്വദിക്കട്ടെ. മുഖസ്തുതി കേട്ട് മതിമറന്ന കോഴി താഴെ ഇറങ്ങി കുറുക്കന്റെ അടുത്ത് വന്നു നിന്നു പാടാൻ തുടങ്ങി. അവസരം നോക്കിയിരുന്ന കുറുക്കൻ കോഴിയെ ഒറ്റച്ചാട്ടത്തിന് പിടിച്ചെടുത്തു. മരണത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു എന്ന് കോഴിക്ക് മനസ്സിലായി. മുഖസ്തുതി വിശ്വസിച്ചതിന്റെ ഫലം. പക്ഷേ കോഴി ബുദ്ധിമാനായിരുന്നു. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് കോഴി പറഞ്ഞു, സഹൃദയനായ കുറുക്കൻ ചേട്ടാ, എനിക്ക് മരണത്തെ പേടിയില്ല. മരിക്കുന്നതിന് മുമ്പ് അങ്ങ് എന്റെ ആഗ്രഹം സാധിച്ചു തരണം. പിതാവിന്റെ ഗുണങ്ങൾ പുത്രന് പാരമ്പര്യമായി കിട്ടുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചേട്ടന്റെ ശബ്ദവും പിതാവിന്റെ ശബ്ദം പോലെ മനോഹരമായിരിക്കുമല്ലോ. ഒന്ന് പാടൂ ചേട്ടാ, ചേട്ടന്റെ പാട്ട് കേട്ട്.

0: മനസമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. കോഴിയുടെ പ്രശംസ കേട്ട് കുറുക്കൻ പരിസരം മറന്നു ഓരിയിടാൻ തുടങ്ങി. കുറുക്കൻ വായി തുറന്നതും കോഴി പറന്ന് ഒരു പുരയുടെ മുകളിലേക്ക് കയറിക്കൂടി. തനിക്ക് പറ്റിയ അമളിയോർത്ത് ദുഃഖത്തോടെ കുറുക്കൻ തിരിച്ചു നടന്നു. അന്ന് മുതൽ കോഴിയും ഒരു പാഠം പഠിച്ചു. മുഖസ്തുതിയുമായി അടുത്തുകൂടുന്നവരെ വിശ്വസിക്കരുത്. കുക്കുട ഗ്രാമത്തിലെ ആളുകളെയും പക്ഷികളെയും വിഷമത്തിലാക്കിയിരുന്ന അസമയത്തുള്ള കൂവൽ കോഴി അങ്ങ് നിർത്തി. ഇന്നും പൂവൻ കോഴി കൂവുന്നതിന് മുമ്പ് ഉയരമുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനാ? കുറുക്കന്മാരുടെ ചതിയിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഈ കഥ ഇഷ്ടമായില്ലേ? ഈ കഥ ഇന്ന് ഇവിടെ നിർത്തട്ടെ. നാളെയും വേറെ ഒരു കഥയുമായിട്ടെത്താമല്ലോ. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമത്തിലെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രാമഭംഗി. കാലമിന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. കാതങ്ങൾ അകലെയുള്ള വ്യക്തികളെ മുഖാമുഖം കണ്ട് സംസാരിക്കാനുള്ള സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും നമുക്കിന്നുണ്ട്. കാലത്തിനൊപ്പം മുന്നോട്ടു പോകേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ്. അതോടൊപ്പം തന്നെ ബന്ധങ്ങളും നിലനിർത്താൻ ശ്രദ്ധിക്കാം. ജനങ്ങൾ പരസ്പരം അറിഞ്ഞും സഹകരിച്ചും ജീവിക്കുന്നത് പണ്ട് വളരെ സാധാരണമായിരുന്നു. ഇന്ന് അതില്ല എന്നല്ല, പക്ഷേ ഇന്നത്തേക്കാൾ കൂടുതലായി അന്ന് അങ്ങനെ കാണാമായിരുന്നു. നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കാൻ പ്രായഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തുകൂടുമായിരുന്നു. നാട്ടിലെ ചെറുപ്പക്കാരാണ് അതിന് മുൻകൈയെടുക്കുക. മുതിർന്നവർ ഇളം തലമുറക്കാർക്ക് ഉപദേശങ്ങൾ കൈമാറും. ഗോത്രവർഗ സമൂഹങ്ങളിലും പഴയകാല കേരളത്തിലും ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും മൂപ്പന്മാരുടെയും നാട്ടിലെ പ്രമുഖരുടെയും നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടുന്ന നാട്ടുകൂട്ടങ്ങളും നിലനിന്നിരുന്നു. നാട്ടിലെ തർക്കങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, സാമൂഹിക കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഉത്സവങ്ങളും മറ്റ് ആചാരങ്ങളും തീരുമാനിക്കുക എന്നിവയും ഇതിൽപ്പെടും. ഗ്രാമത്തിന്റെ ഐക്യം നിലനിർത്താൻ ഇത്തരം നാട്ടുകൂട്ടങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ മേഖലയിലെ കൂട്ടായ്മകളെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നത്. നാട്ടുകൂട്ടത്തിന് പുറമെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനും ഏതൊരാഘോഷത്തിന് ചുക്കാൻ പിടിക്കാനും ഒരു നാലു പേർ എല്ലാ നാട്ടിലും ഉണ്ടാകും. നാല് ചെറുപ്പക്കാർ, ഇത് എണ്ണത്തിൽ കൂടാം. പറയാനുള്ള എളുപ്പത്തിനായി ഈ ഒരു സംഖ്യ എടുത്തു എന്ന് മാത്രം. അവർക്ക് എന്താണ് ജോലി എന്ന് പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും നാട്ടിലെ എന്ത് ജോലിയും വെടിപ്പായി ചെയ്യാൻ കഴിവുള്ളവരാണ്. അതിനാൽ തന്നെ ഏവർക്കും ഇവർ പ്രിയങ്കരരാണ്. നാട്ടിലെ ഉത്സവങ്ങളുടെയും ഓണത്തോടനുബന്ധിച്ചുള്ള ക്ലബിലെ പരിപാടികളുടെ പ്രധാന നടത്തിപ്പുകാരും ഇവർ തന്നെയായിരിക്കും. എല്ലാത്തിനും ഇവരെ അന്വേഷിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായതിനാൽ ആരാധികമാരും ഏറെയാണ്. പലപ്പോഴും ജനങ്ങളുടെ ശബ്ദമായി ഇവർ മാറാറുണ്ട്. നിരവധി അമ്മമാർക്ക് മകനായി, സഹോദരനായി, അനിയനായി, ഒരു നല്ല സുഹൃത്തായി, അങ്ങനെ കണക്കെടുപ്പുകൾക്കപ്പുറത്ത് സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോകുന്നവർ. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, അമ്മമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അങ്ങനെ പോകുന്നു ആ നിര. ചിലയിടത്ത് ഈ നാലു പേർ എന്നുള്ളത് ഒരാളാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വീടുകളിലും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെ സുരേഷേട്ടനെ ഞാനിപ്പോ ഓർക്കുകയാണ്. ചേട്ടനോട് പറഞ്ഞാൽ ആ കാര്യം എന്തു തന്നെയാണെങ്കിലും ശരിയാക്കുമെന്ന് അവിടുത്തെ ജനങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ഒരു പാർട്ടിയുടെയോ സംഘടനയുടെയോ പിൻബലമൊന്നുമില്ല. ഒരു സാധാരണക്കാരന് മറ്റൊരു സാധാരണക്കാരനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണത്. ആ വിശ്വാസം ഇന്ന് നന്നേ കുറവാണ്. എങ്കിലും എവിടെയൊക്കെയോ ആ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്കും പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കൂ. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് ഈ ലോകത്തെ അറിയിക്കാം. പിന്നെ ഈ സ്നേഹവും സഹകരണവും മാത്രമാണോ ചെറിയ നുണപറച്ചിലും പരദൂഷണവും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നവരോട് അതെവിടെയാണ് ഇല്ലാത്തത് എന്ന മറുചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോഴോ ആഘോഷത്തിലോ ചടങ്ങിലോ എന്തുമായിക്കൊള്ളട്ടെ, വേർതിരിവില്ലാതെ അത് എന്റെയും ഉത്തരവാദിത്വമാണെന്ന് കരുതി മുണ്ടു മടക്കിക്കുത്തി അല്ലെങ്കിൽ മുടി വാരിക്കെട്ടി സാരിത്തുമ്പ് ഇടുപ്പിൽ തിരുകി വാ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു തലമുറ എന്നും ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നന്മയും തുളുമ്പുന്ന പുതിയ വിശേഷവുമായി വീണ്ടും എത്താം. പ്രിയപ്പെട്ടവരോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ശക്തിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം.

ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള പി വി. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നീ രണ്ടു മൗലികാവകാശങ്ങളെക്കുറിച്ച് പൗരന്മാരായ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രാഥമിക വിവരങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് 19 മുതൽ 22 വരെ അനുച്ഛേദങ്ങളിലായാണ്. ആർട്ടിക്കിൾ 19(1)(a) മുതൽ (g) വരെയുള്ള വകുപ്പുകളിലായി 6 തരം സ്വാതന്ത്ര്യങ്ങളാണ് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത്. ആദ്യത്തേത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടനവും ആശയപ്രകാശനവും. രണ്ടാമത് പീസബിൾ അസംബ്ലി, സമാധാനപരമായി ആയുധങ്ങളില്ലാതെ കൂട്ടം ചേരാനുള്ള അവകാശം. അസോസിയേഷൻ ആൻഡ് യൂണിയൻ, സംഘടനകളും യൂണിയനുകളും ഉണ്ടാക്കാനുള്ള അവകാശം. ഫ്രീ മൂവ്മെന്റ്, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. അഞ്ചാമത്തെ അവകാശം റെസിഡൻസ് ആണ്, എവിടെയും താമസിക്കുവാനുള്ള അവകാശം. ആറാമത്തെ അവകാശം പ്രാക്ടീസിംഗ് എനി പ്രൊഫഷൻ ആൻഡ് കാരിയിങ് ഓൺ എനി ബിസിനസ്, ഇഷ്ടമുള്ള ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ നടത്താനുള്ള അവകാശം. ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ നമുക്ക് 7 സ്വാതന്ത്ര്യങ്ങൾ ലഭ്യമായിരുന്നു. എന്നാൽ അതിപ്പോൾ 6 കുറഞ്ഞു. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 19(1)(f) ഉറപ്പു നൽകിയിരുന്ന സ്വത്തിന്മേലുള്ള മൗലിക അവകാശം നീക്കം ചെയ്തതാണ് കാരണം. സ്വത്ത് മൗലികാവകാശമായി തുടരുന്നതുകൊണ്ട് രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമിയും മറ്റും ഏറ്റെടുക്കാൻ നേരിട്ട നിയമപ്രതിസന്ധികൾ ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഈ ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 19(1)ൽ ഉറപ്പാക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യം പൂർണ്ണമാണ് അഥവാ അബ്സല്യൂട്ട് ആണ് എന്ന് കരുതരുത്. ഈ സ്വാതന്ത്ര്യം റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമാണ്, അതായത് കാര്യകാരണ സഹിതമുള്ള നിയന്ത്രണങ്ങളാൽ പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണ്. അഭിപ്രായ പ്രകടനത്തിനും ആശയപ്രകാശനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഭാരതത്തിന്റെ അഖണ്ഡത, പരമാധികാരം, രാഷ്ട്രത്തിന്റെ സുരക്ഷ, വിദേശ രാഷ്ട്രങ്ങളുമായുള്ള സുഹൃത് ബന്ധം എന്നിവയെ ബാധിക്കുന്നത് ആവരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. പൊതുസമാധാനത്തിന്റെയോ സഭ്യതയുടെയോ സാൻമാർഗികതയുടെയോ ലംഘനമാകാനും പാടില്ല. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കോടതി അലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതും അപകീർത്തികരമാകുന്നതും പാടില്ല. പല മൗലിക അവകാശങ്ങളും ഇത്തരം നീതിയുക്തമായ നിയന്ത്രണങ്ങളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ എല്ലാ മൗലിക അവകാശങ്ങളും അബ്സല്യൂട്ട് അഥവാ പൂർണ്ണമാണ് എന്ന് പറയാൻ കഴിയില്ല. മാധ്യമ സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമായി ഭരണഘടനയിൽ എവിടെയും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 19(1)(a) ഉറപ്പു തരുന്ന അഭിപ്രായ പ്രകടനത്തിനും ആശയപ്രകാശനത്തിനും ഒരു പൗരനുള്ള അവകാശത്തിന്റെ ഉള്ളിൽ തന്നെയാണ് മാധ്യമ സ്വാതന്ത്ര്യവും ഉൾക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസ് എന്ന മൗലികാവകാശത്തോടൊപ്പം റൈറ്റ് ടു ഫോം കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശവും മൗലികാവകാശമായി ചേർത്തിട്ടുണ്ട്. 2011 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ കൂട്ടിച്ചേർക്കൽ നടത്തിയിരിക്കുന്നത്. ഇഷ്ടമുള്ള തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ തിരഞ്ഞെടുക്കാമെന്നുള്ളത് ഒരു പൗരന്റെ മൗലികാവകാശമാണെന്ന് ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ തന്നെ മദ്യവ്യാപാരം മൗലികാവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 20 കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ പരിശോധിക്കാം. കുറ്റാരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരക്ഷണങ്ങളാണ് അനുച്ഛേദം 20 വിവരിച്ചിരിക്കുന്നത്. ഒരാളെ കുറ്റവിചാരണ ചെയ്യണമെങ്കിൽ അയാളിൽ ആരോപിതമായിരിക്കുന്ന കുറ്റകൃത്യം അപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമായിരിക്കണം. അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം നിർമ്മിച്ച് ഒരു പൗരനെ ശിക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ആ സമ്പ്രദായത്തെ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഒരാളെ ഒരേ കുറ്റത്തിന് 2 തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ നിയമം അനുവദിക്കുന്നില്ല. ഡബിൾ ജിയോപാഡി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഒരു കുറ്റാരോപിതന്റെ പേരിലുള്ള കുറ്റം തെളിയിക്കാൻ അയാൾക്കെതിരായി അയാൾ തന്നെ സാക്ഷിയാകാനും നിർബന്ധിക്കാൻ പാടില്ല. സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന ഈ സമ്പ്രദായവും നിരോധിച്ചിരിക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന തത്വത്തിന്റെ സാങ്കത്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം 21 അടുത്തത്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്നത്. നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള അഥവാ പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അനുസരിച്ചല്ലാതെ ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കുവാൻ പാടുള്ളതല്ല എന്നതാണ്

0: 21 അനുശാസിക്കുന്നത്. ജീവനും സ്വത്തിനും സ്റ്റേറ്റ് സംരക്ഷണം ഉറപ്പാക്കുന്നതും ഈ മൗലികാവകാശത്തിന്റെ ഭാഗമായാണ് എന്ന് പറയാം. റൈറ്റ് ടു ലീവ് അഥവാ ജീവിക്കാനുള്ള അവകാശം പോലെ റൈറ്റ് ടു ഡൈ മരിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് ലഭ്യമല്ല. ആത്മഹത്യാ ശ്രമം കുറ്റകരമാകുന്നത് അങ്ങനെയാണ്. ദയാവധം അഥവാ യുത്തനേഷ്യ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നുമില്ല. ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോഴും പൗരന്മാർക്ക് നിഷേധിക്കാനാവാത്ത രണ്ടു മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 ഉറപ്പു നൽകുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഉറപ്പു നൽകുന്ന അനുച്ഛേദം 21. ആർട്ടിക്കിൾ 21നോടൊപ്പം 21 ക്യാപിറ്റൽ എ എന്നൊരു വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ഇനി അറിഞ്ഞിരിക്കേണ്ടത്. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 2002 ഭേദഗതി വഴി ഭരണഘടനയിൽ ചേർത്ത അനുച്ഛേദമാണ് 21A. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യണമെന്ന് അനുശാസിക്കുന്ന മൗലികാവകാശമാണിത്. ഉണ്ണികൃഷ്ണൻ JP vs സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 1993 എന്ന സുപ്രധാന സുപ്രീംകോടതി വിധിയിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ തുടർച്ച അഥവാ അനുബന്ധമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വ്യാഖ്യാനിച്ചത്. അതിനെ തുടർന്ന് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കുകയുണ്ടായി. ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കോടതി വിധിയാണ് പൊതു ഇടങ്ങളിലെ പുകവലി നിരോധനം. 1999 ജൂലൈ 12 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ ചരിത്ര വിധി. ബസിലും ട്രെയിനിലും ഓഫീസുകളിലും വിനോദ കേന്ദ്രങ്ങളിലും പൊതുനിരത്തുകളിലും നിർബാധം തുടർന്നിരുന്ന പുകവലി നിസ്സഹായതയോടെ നിശബ്ദം സഹിച്ച പാസീവ് സ്മോക്കേഴ്സ് ആയി ജീവിക്കേണ്ടി വന്ന പൗരന്മാർക്ക് മറ്റുള്ളവരുടെ പുകവലിയിൽ നിന്ന് സംരക്ഷണം ലഭിച്ച അമൂല്യമായ നിയമ സംരക്ഷണമാണ് ഈ വിധി. ഇതേ തുടർന്ന് പാർലമെന്റ് പാസാക്കിയ പുകവലി നിയന്ത്രണ നിയമമായ COPTA കോപ്റ്റ വലിയ മാറ്റത്തിന് അടിവരയിട്ട നിയമനിർമ്മാണമാണ്. പുകയില ഉത്പന്നങ്ങളുടെ പരസ്യങ്ങളുടെ നിരോധനം, ഇത്തരം ഉത്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും സംബന്ധിച്ച നിയന്ത്രണം, പുകയില ഉത്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങൾ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പുകളുടെ പ്രദർശനം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവയുടെ വിൽപ്പന നടത്തുന്നതിനുള്ള നിരോധനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില ഉത്പന്നങ്ങളുടെ വ്യാപാര നിരോധനം ഒക്കെയും ഈ നിയമത്തെ തുടർന്ന് നിലവിൽ വന്ന നിബന്ധനകളാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമായ അനുച്ഛേദം 22 ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അറസ്റ്റിനെ സംബന്ധിക്കുന്നതാണ്. 1. അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ വ്യക്തിയെ അറിയിക്കുക. 2. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി തീരുമാനിക്കുന്ന അഭിഭാഷകനുമായി ചർച്ച ചെയ്യാനുള്ള അനുവാദം നൽകുക. 3. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. 4. മജിസ്ട്രേറ്റിന്റെ അനുവാദമില്ലാതെ 24 മണിക്കൂറിന് ശേഷവും അറസ്റ്റ് ചെയ്ത ആളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാതിരിക്കുക എന്നിവയാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ സൂക്ഷിക്കാൻ അനുവദിക്കുന്ന നിയമങ്ങളും ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. കരുതൽ തടങ്കൽ അഥവാ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സഖാവ് AKG ആയിരുന്നു. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസത്തിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കാൻ പാടില്ല എന്നതാണ് നിയമം. 3 മാസത്തിന് ശേഷവും കരുതൽ തടങ്കൽ തുടരണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന പ്രത്യേക അനുമതികൾ ആവശ്യമാണ്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുവാൻ നാഷണൽ സെക്യൂരിറ്റീസ് ആക്ട് പ്രകാരവും രാഷ്ട്രത്തിന്റെ പരമാധികാരം, തീവ്രവാദ നിരോധനം ഇവ ലക്ഷ്യമാക്കി UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരവും രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിന് ഭീഷണിയാകുന്ന കള്ളക്കടത്ത് തടയുന്നതിനായി കൊഫെപോസ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ആക്ട് നിയമം അനുസരിച്ചും കരുതൽ തടങ്കൽ അനുവദനീയമാണ്. 3. മൗലികാവകാശമായ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് വിശദീകരിക്കുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 23, 24. മനുഷ്യ കച്ചവടം അഥവാ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, നിർബന്ധിത തൊഴിൽ ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിപ്പിച്ച് പണിയെടുക്കുന്ന സമ്പ്രദായമാണിത്. മതിയായ വേതനം നൽകാതെ പണിയെടുപ്പിക്കുക, ബേഗർ എന്ന് ഇതറിയപ്പെടും. സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിച്ചുള്ള അസാന്മാർഗീയ പ്രവർത്തികൾ ഒക്കെയും നിരോധിച്ചിരിക്കുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 23. ഏറെ പ്രശസ്തമായ ഏഷ്യാഡ് വർക്കേഴ്സ് കേസിൽ ഏഷ്യൻ ഗെയിംസ് മത്സരം നടന്ന ഏഷ്യാഡ് വില്ലേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട തൊഴിലാളികൾക്ക് നിയമാനുസൃത വേതനം നൽകാതിരുന്നത് ആർട്ടിക്കിൾ 23 പ്രകാരം നിരോധിച്ചിരിക്കുന്ന നിർബന്ധിത തൊഴിൽ വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് കോടതി കണ്ടെത്തുകയും അവർക്ക് നിയമാനുസൃതമായ വേതനം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ലേബർ അഥവാ ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 ഉറപ്പു നൽകുന്നത്. അപായകരമായ പ്രവർത്തന രീതി, ഹസാഡസ് പ്രോസസ്, അവലംബിച്ച് പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലും ഖനികളിലും സമാന തൊഴിലിടങ്ങളിലും 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കരുത് എന്ന നിർദ്ദേശമാണ് അനുച്ഛേദം 24 അടങ്ങിയിരിക്കുന്നത്. MC മേത്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന സുപ്രധാന വിധിനായത്തിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശിവകാശിയിലെ തീപ്പെട്ടി കമ്പനികളിൽ പണിയെടുത്തിരുന്ന 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ബാലവേല നിരോധിക്കുകയും ഒപ്പം അവരുടെ വിദ്യാഭ്യാസ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. June 12 ബാലവേല നിരോധന ദിനമായും July 30 ആഗോള മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായും ആചരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഭരണഘടനയുടെ 19 മുതൽ 22 വരെ അനുച്ഛേദങ്ങളായി വിവരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ചും അനുച്ഛേദങ്ങൾ 23-ലും 24-ലുമായി പ്രതിപാദിച്ചിരിക്കുന്ന ചൂഷണത്തിനെതിരായുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ വിവരണമാണ്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

பேசிட்டு இருக்கியா நீ?

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: Music with Radio Sandvanam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. റോക്ക്ലാൻഡ് വൈസ്മൻ സർവീസ് ക്ലബിന്റെ സഹകരണത്തോടെ കേരള ടൈംസ് എന്റർടൈൻമെന്റ്സ് അവതരിപ്പിക്കുന്ന മാക്യൂബ് ഷോ 2026 എന്ന ജീവകാരുണ്യ പരിപാടിയും പൊന്നോണം 2026 ആഘോഷവും 2026 August 30 ഞായറാഴ്ച വൈകിട്ട് 5 ന്യൂ ജേഴ്സിയിൽ നടക്കും. പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് അവതരിപ്പിക്കുന്ന അത്യാകർഷകമായ മാജിക് ഷോയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. മാജിക്കിനൊപ്പം സംഗീതവും ഓണാഘോഷത്തിന്റെ നിറവുമായ ഈ സായാഹ്നം കുടുംബസമേതം ആസ്വദിക്കാവുന്ന വ്യത്യസ്തമായ അനുഭവമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മർത്തോമ ചർച്ച് ഓഫ് ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ചിന്റെ ജൂബിലിയോടനുബന്ധിച്ച് സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് നടത്തി ചരിത്രം കുറിച്ചു. ഉണർവ് എന്ന നാമധേയത്തിൽ റിവൈവൽ മീറ്റിംഗ് ആൻഡ് സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് സാധ്യമാക്കിയത്. അമേരിക്കയിലെ ഫ്ലോറിഡ സ്വദേശിയും കേരള വംശജനുമായ നേതൻ തോമസ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. 18 വയസ്സും 346 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം മയാമി ഡേഡ് കോളേജിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിംഗ് അധ്യാപകനായി ചുമതലയേറ്റത്. ഇതോടെയാണ് 306 പഴക്കമുള്ള റെക്കോർഡ് അദ്ദേഹം മറികടക്കുന്നത്. 1717 വെറും 19 വയസ്സിൽ പ്രൊഫസറായ സ്കോട്ടിഷ് ഗണിതശാസ്ത്രജ്ഞൻ കോളിൻ മാക്ലോറിന്റെ റെക്കോർഡ്

0: ാണ് നേതൻ തോമസ് തകർത്തത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സ്ഥിരീകരണ പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസർ എന്ന ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മിക്ക വിദ്യാർത്ഥികളും കോളേജ് ജീവിതം ആരംഭിക്കുന്ന പ്രായത്തിൽ തന്നെ നേതൻ തോമസ് ഫ്ലോറിഡ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിരുന്നു. അതിനു മുൻപ് വെറും 14 വയസ്സിൽ മയാമി ഡേഡ് കോളേജിൽ നിന്ന് അസോസിയേറ്റ് ബിരുദവും കരസ്ഥമാക്കിയിരുന്നു. നിലവിൽ മയാമി ഡേഡ് കോളേജിൽ ഓൺലൈൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ൊപ്പം യൂണിവേഴ്സിറ്റി ഓഫ് മയാമി ലോ സ്കൂളിൽ നിയമ പഠനവും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഈ നേട്ടം ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് പ്രചോദനമാണെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വ്യക്തമാക്കി. H1B L1 വിസകളുടെ കാലാവധി നീട്ടി നൽകുന്നതിന് പുതിയ ഫീസ് ഈടാക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറെടുക്കുന്നു. പുതിയ ഫീസുകൾക്ക് പുറമെ വിസ പുതുക്കുന്ന ഘട്ടത്തിലും 9-11 റെസ്പോൺസ് ആൻഡ് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് ഫീസ് ബാധകമാക്കുന്നതാണ് പുതിയ നിയമം. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ്. 2025 കണക്കുകൾ പ്രകാരം H1B വിസ പുതുക്കിയവരിൽ 77.6% ഇന്ത്യക്കാരാണ്. അതിനാൽ ആമസോൺ, TCS, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ പ്രമുഖ IT ടെക്നോളജി കമ്പനികൾക്ക് വിദേശ ജീവനക്കാരെ നിലനിർത്താൻ വൻതുക അധികമായി ചിലവഴിക്കേണ്ടി വരും. ജീവനക്കാരിൽ പകുതിയിലധികവും H1B L1 വിസയിലുള്ള US 50+ ജീവനക്കാരുള്ള കമ്പനികളെയാണ് ഈ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കലയും സംസ്കാരവും അതിരുകളില്ലാതെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണെന്ന് ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ഫൊക്കാന. വടക്കേ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോക സാംസ്കാരിക രംഗത്തും അഭിമാനത്തോടെ രേഖപ്പെടുത്താവുന്ന ഒരു മഹാസംഭവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. 2026 August 8 പെൻസിൽവാനിയയിലെ കലഹാരി റിസോർട്ടിൽ നടക്കുന്ന ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷന്റെ ഭാഗമായി 500+ ചെണ്ട കലാകാരന്മാരും 1000 മോഹിനിയാട്ട കലാകാരികളും ഒരേ വേദിയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിടുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി കലാകാരന്മാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായ ഈ അപൂർവ കലാപ്രകടനത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതരും നേരിട്ട് സാക്ഷികളാകും. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സാജൻ ആന്റണിയുടെ ദീർഘകാല സ്വപ്നമായ ഈ മഹാസാംസ്കാരിക സംരംഭം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കലാപ്രതിഭയും ഐക്യവും ലോകവേദിയിൽ ഉയർത്തിക്കാട്ടാനുള്ള അഭിമാന മുഹൂർത്തമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8 8 4 8 5 5 8 7 8 5 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.